91.7 FM. Qatar's favorite radio station.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

91.7 FM. 91.7 FM. Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ഇതിപ്പോ ഈ മാസത്തെ അവസാനത്തെ ദിവസമാണ്, May 31st സൺഡേ മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു. നല്ല ദിവസങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം ഇതെല്ലാം തന്നെ നന്നാവണം. അല്ലാതെ ലോകം മുഴുവൻ നന്നായിട്ട് നമ്മുടെ സ്വഭാവം മാത്രം ഇത്തിരി പിശകാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുക? അപ്പൊ ലോകം നന്നാവുന്നതിന് മുൻപ് തന്നെ നമ്മളാണ് നന്നാവേണ്ടത്. നമ്മുടെ സ്വഭാവം നന്നാക്കണം, നമ്മുടെ പെരുമാറ്റം നന്നാക്കണം, നമ്മുടെ സംസാരം നന്നാക്കണം. ഒരാളോട് പെരുമാറുമ്പോൾ അയാളോടുള്ള ഒരു റെസ്പെക്റ്റ് നമ്മൾ പെരുമാറ്റത്തിൽ കാണിക്കണം. അയാളോടുള്ള സ്നേഹം നമ്മൾ പെരുമാറ്റത്തിൽ കാണിക്കണം. അല്ലാതെ ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് കേമൻ എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടാവുമല്ലോ. അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇറിറ്റേഷൻ ആയിരിക്കും, പിന്നീട് അത് വെറുപ്പായിട്ട് മാറും. നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലെങ്കിലും ആ വെറുപ്പ് വെച്ചിട്ട് അവരെഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും നമ്മളിങ്ങനെ ഒറ്റപ്പെടുത്തി അവസാനം നമ്മൾ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് ധാർഷ്ട്യവും അല്ലെങ്കിൽ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡും എല്ലാം മാറ്റിവെച്ച് നല്ല സൗമ്യമായിട്ട് നമ്മൾക്ക് പെരുമാറാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെയൊക്കെ സ്വഭാവവും പെരുമാറ്റവും സംസാരവും എല്ലാം നന്നാക്കണം എന്ന് പറയല്ലോ. എങ്ങനെയാണ് ഇതെല്ലാം നന്നാക്കിയെടുക്കുക? ഒരു മെഷീനൊന്നും അല്ലല്ലോ ഇതൊന്നും നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പകരം നമ്മൾ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടാണ് ഇതെല്ലാം മാറ്റിയെടുക്കേണ്ടത്. ഇപ്പൊ തന്നെ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആണ്. അവർ നാളെ നമ്മുടെ കൂടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നന്നായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റുണ്ടായെന്ന് വിചാരിക്കുക. നമ്മൾ ഒരിക്കലും അവരോട് മോശപ്പെട്ട രീതിയിലല്ല അത് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇപ്പോ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ചില ആൾക്കാർ അയ്യേ ഇത് എന്താണ് ഇത് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ മുന്നിൽ നിന്നും വളരെ ഇൻസൾട്ട് ചെയ്യും. അത് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ആ രീതിയിലാവാൻ പാടില്ല. അവർക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അവരോട് പറയണം, ദാ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, പക്ഷെ ഇങ്ങനെയല്ല. അത് പറയുന്നതിനുള്ള രീതികളുണ്ട്. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുന്നതാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇരിക്കും കേട്ടോ അങ്ങനെ ഒരു ടോൺ വരുന്നത്. അത് ശ്രദ്ധിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും മറ്റൊരാൾക്ക് അത് ഇൻസൾട്ടിങ് ആണെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൺഡ്.

നമ്മൾ ഇൻസൾട്ട് ചെയ്ത് ഒരാൾ സംസാരിച്ചാൽ അത് നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യമാണ് നമ്മളോടൊരാൾ ഇൻസൾട്ടിങ് ആയിട്ട് സംസാരിക്കുന്നത്. നമുക്ക് പിന്നീട് അവരെ കാണാൻ പോലും താല്പര്യം ഉണ്ടാവില്ല. കാരണം ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും വലിയൊരു മുറിവായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ചില ആൾക്കാരെ നമ്മളോട് വലിയ അധികാര ഭാവത്തിൽ വന്ന് സംസാരിക്കാറില്ലേ. ഈ കൽപ്പിക്കുക എന്നൊക്കെ പറയും പച്ച മലയാളത്തില്, അത് ചെയ് ഇത് ചെയ് എന്താ നിനക്ക് ചെയ്താൽ എന്നൊക്കെയുള്ളൊരു ഒരു ക്വസ്റ്റ്യനിങ് ആയിരിക്കും. അതും നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അപ്പൊ നമുക്ക് തന്നെ വിചാരിക്കും ഇത് എന്നിട്ട് ഇങ്ങനെ പറയണത്, അയാൾക്ക് മര്യാദയ്ക്ക് പറഞ്ഞൂടെ, അത് ചെയ്യൂ എന്ന് പറയാലോ. ചെയ്യ് എന്ന് പറയുന്ന രണ്ടും രണ്ട് ടോണാണ്, അതും നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മളാണെങ്കിലും ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നല്ല രീതിയിൽ പറയാനായിട്ട് നോക്കുക. എന്തിനാണ് മറ്റുള്ളവരുടെ മേലെ അധികാര ഭാവം കാണിക്കുന്നത്? അതൊന്നും നമ്മുടെ സംസാരത്തിലല്ല. ഇപ്പം നമ്മുടെ ബോസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു അധികാര സ്ഥാനം ഉണ്ടെന്ന് നമുക്കറിയാം. അയാൾ പറയുന്നത് നമ്മൾ അങ്ങനെ എടുക്കുള്ളൂ. അല്ലാതെ ഇന്ന രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ അതിന്റെ അധികാര ഭാവം ആവുള്ളൂ എന്നുള്ളത് വളരെ തെറ്റിദ്ധാരണയാണ്. അപ്പോ കുറച്ചൊക്കെ സൗമ്യമായിട്ട് സംസാരിക്കാം. കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

വികസനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾക്ക് എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഒരാളോട് സംസാരിക്കാം? നമുക്ക് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാം, അധികാരഭാവത്തിൽ സംസാരിക്കാം, റിക്വസ്റ്റ് ചെയ്ത് സംസാരിക്കാം, അതേസമയം ജെന്യൂൻ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ അതുപോലെ നമുക്ക് സംസാരിക്കാം. ഈ റിക്വസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? നമ്മളെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാട്ടെ സാർ, ഇതൊന്ന് ചെയ്തു തരാവോ എന്ന് ചോദിച്ചതിനെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാനില്ല. പക്ഷേ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും പ്ലീസ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. ഇത് എന്തിനാണ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അത് ആരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. നമ്മൾക്ക് വയസ്സിന് മൂത്തതാണോ, നമ്മൾക്ക് പ്രൊഫഷണൽ നമ്മുടെ മൂത്തതാണോ, അത് നമുക്കറിയാലോ ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതനുസരിച്ചിട്ട് വിവേകത്തോടുകൂടി ഒരു ബോധത്തോടുകൂടി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഈ വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ലേ പറയുക, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മുറിവുകളും വലുതായിരിക്കും, അത് പെട്ടെന്നൊന്നും ഭേദപ്പെട്ടു പോവില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു മാത്രം സംസാരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals dream, dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഇന്ന് മെയ് 31 തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ്. ഒരു മാസം അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം, അല്ലേ? അപ്പോൾ കുറേ ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് ഓഫീസിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലേ? ഒന്ന് പ്രോസസ്സായിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും, പിന്നെ അങ്ങോട്ട് സെറ്റാകും എന്നുള്ളതാണ്. കുറേ ദിവസത്തെ അവധിക്ക് ശേഷം ഓഫീസിലേക്ക് പോകുന്ന ആളുകൾ എന്താ പറയുക, ആ ഒരു ഫീലിലായിരിക്കും, അവധി നിന്ന് അങ്ങോട്ട് ഇറങ്ങാത്ത ഫീലിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലേ? പക്ഷേ ആക്റ്റീവായിട്ട് ഈ ദിവസത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ ഇന്ന് ചെയ്ത് തീർക്കാനായിട്ടുണ്ടാകും. ഒത്തിരി വന്ന് ചെന്നതിന് ശേഷം ഒരുപാട് വർക്കുകൾ ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിൽ ഒരു പക്ഷേ വിചാരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ യാത്ര ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുക. ഏതായാലും ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള ഒരു നല്ല വിഷ് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും, എങ്ങനെയുണ്ടായിരുന്നു അവധി ദിവസങ്ങൾ എന്നൊക്കെ അറിയാനായിട്ടും ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജുകളൊക്കെ അയച്ചിടാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാ വിശേഷങ്ങളും നിങ്ങൾ അയച്ചിട്ടോളൂ. പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, സമയം ഭയങ്കര കുറവാണോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് സമയം കുറവാണോ എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ പരാതിപ്പെടാറുണ്ട്. പലപ്പോഴും പ്രശ്നം സമയം കുറവിൻ്റെ അല്ല, സമയം ചിലപ്പോൾ കൂടുതലും ഉണ്ടായിരിക്കും. ആ ജോലി ചെയ്യാനായിട്ട് നമ്മൾ ഒരു ദിവസം കൊടുത്താൽ അതൊരു ഒരു ദിവസം എടുക്കും, ഒരാഴ്ച കൊടുത്താൽ ജോലി ഒരാഴ്ച നീളും. അപ്പം കാരണം മനസ്സ് ജോലിക്ക് വേണ്ട സമയം ചിലപ്പോൾ ഉപയോഗിച്ചൊന്നും വരില്ല. അപ്പം ലഭ്യമായിട്ടുള്ള മുഴുവൻ സമയവും നമ്മളെപ്പോഴും ഉപയോഗിക്കുക. താല്പര്യമുള്ള ആളുകൾക്ക് ആ ഒരു തിയറി ഫോളോ ചെയ്യാം എന്നുള്ള ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ ദാ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളും ഫോട്ടോ, മക്കൾസ് എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ, അതൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ മെസ്സേജുകളും എല്ലാം തന്നെ പോരട്ടെ നമ്മുടെ വാട്സപ്പിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കുറേ ദിവസത്തെ അവധിക്ക് ശേഷം പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ചിലപ്പം ഇതൊരു പുതിയ ലോകമാണോ, ഓഫീസൊക്കെ ഒരു പുതിയ ലോകമാണോ എന്ന് ചിലപ്പം തോന്നാൻ സാധ്യതയുണ്ടല്ലേ. ഹൃദയം സിനിമയിലെ പാട്ടാണ് കേൾക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ള ഒരു ട്രാക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. ഇനിയുള്ള ടൈം ജെന്നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മേക്ക് ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: This is Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ക്ലാസിക് പാടിയ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആട്ടോ. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നേരെ ഞാൻ മെസ്സേജുകളിലേക്കൊന്ന് പോവാണ്. വളരെ വളരെ നേരത്തെ തന്നെ നമ്മളുടെ ഷാജു ശ്രീധർ നൈജീരിയയിൽ നിന്ന് നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു നമസ്കാരം പറയുന്നു. നെക്സ്റ്റ് സി പി ബേബി, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറയുന്നു. നല്ലൊരു ഗുഡ് മോർണിംഗ് നമുക്ക് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആൾ അയച്ചു വന്നിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷബീറാണ്. പെരുമാറ്റം എപ്പോഴും അറിവിനേക്കാളും വലുതാണെന്ന് പറയേണ്ടി വരും. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളിൽ പെരുമാറ്റം കൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. സ്നേഹത്തോടെ നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ്. വിജയൻ ആർ എസ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് നമ്മൾ വിഷ് ചെയ്യുന്നു. തത്ത ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ജിയോ എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ പ്രഭു മാടമ്പിക്കാട്ടിൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ പ്രദീപ് എത്തിയിട്ടുണ്ട്. പ്രദീപേ ഗുഡ് മോർണിംഗ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ജിസൽ ആൻഡ് ജിയാൻ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോളിഡേയ്സിന് ശേഷമുള്ള യാത്രയാണ്. എങ്ങനെയുണ്ട് അവധി കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ഫീല്? എല്ലാവരും ഓൾമോസ്റ്റ് അവധി കിട്ടിയവരൊക്കെ അതേ സെയിം ഫീൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് റിയാസിൻ്റെ മെസ്സേജാണ്. ഓക്കെ, മെസ്സേജുകൾ അയച്ചിരിക്കുന്നത് ഗൗരിയും റയാനും റിനു ആൻഡ് റിയു. MAS നിന്നാണ് അവരുടെ മോർണിംഗ് എത്തിയിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് ഗൗരി, റയാൻ, റിനു ആൻഡ് റിയു. അവർക്ക് എല്ലാവർക്കും പറയുന്നു. ഓൾവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നു. അവർക്കുള്ളൊരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ അവന്തികക്കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഭവൻസിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ് ജിസ്റ്റർജി, ഗുഡ് മോർണിംഗ്. ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ? മാത്യു, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വളരെ സ്നേഹത്തോടു കൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത് ഡേ നമ്മൾ എന്താ വിഷ് ചെയ്യുന്നത് കേട്ടോ. കൂടെ തന്നെ സന്തോഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആഡം എയ്ഡൻ അൽന എത്തിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആണല്ലോ. കുറേ ദിവസത്തിന് ശേഷം സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണോ ഞാൻ ആ കാണുന്നത്. എനിവേ, അവർക്ക് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. എറിക് ജോൺ എത്തിയിട്ടുണ്ട്. എറിക് ആൻഡ് എമ്മ, ഓ അടിപൊളി, നല്ല നല്ല നല്ല പേരുകൾ. എറിക് ആൻഡ് എമ്മ രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. MASലാണ് പഠിക്കുന്നത്. ഹർഷിക, നന്ദിക, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ജെറിൻ പെരുമ്പാവൂർ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ വലിയ ചോദ്യങ്ങളൊന്നും, നമുക്കൊരു സിമ്പിൾ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണേ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആനിമൽ എന്നറിയപ്പെടുന്ന ആനിമൽ ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആനിമൽ എന്നറിയപ്പെടുന്ന ആനിമലിൻ്റെ പേരെന്താണ്? Which animal is the most happy? ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ ഉള്ള ഒരു ആനിമൽ ഉണ്ട്. അതിൻ്റെ പേര് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഫോട്ടോസിലൊക്കെ തന്നെ നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ആനിമലിൻ്റെ പേര് എന്താണ് എന്നുള്ളത് ഒന്ന് രസമായിട്ടൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ഹായ്, ഇറ്റ്സ് മീ നൗഷാദ്, MES. എല്ലാവർക്കും ഒരു വാം വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഒരു നൈസ് ഡേ ടു നൈസ് ഡേയും എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നൗഷാദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അക്ഷര അക്ഷജ് ഗുഡ് മോർണിംഗ് നിങ്ങൾക്കും സ്പെഷ്യലി പറയുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആനിമൽ എന്നറിയപ്പെടുന്ന ഒരു ആനിമൽ ഉണ്ട്, അല്ലെങ്കിൽ ഹാപ്പി ആനിമൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആനിമൽ ഉണ്ട്, എന്താണ് അതിൻ്റെ പേരെന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് അയക്കാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദീപക് ദേവും വിദ്യാസാഗറും ചേർന്ന് പാടിയ ഒരു കിടിലം പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്. ജനിസ നിങ്ങളുടെ കൂടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഹാപ്പി ആനിമൽ എന്നറിയപ്പെടുന്ന ഒരു ആനിമൽ ഉണ്ട്, എന്താണ് അതിൻ്റെ പേര് എന്നുള്ളത് കുട്ടികൾക്ക് അയക്കാം. 5000097 എന്ന നമ്പറിലേക്ക്.

0: കേരളത്തിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: Namaskaram, this is your Karthik here.
2: You are listening to Radio Suno.
1: Do listen to Radio

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

നമ്മളുടെ പ്രിയപ്പെട്ട സിംഗർ അഫ്സൽ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഇന്റർവ്യൂവിന്റെ വിശേഷങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ പേജിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു വിശേഷങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 29:30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരുടെയും ബാക്കി മെസ്സേജുകളിലേക്ക് എത്തുകയാണ്. ഷാജിദ്, ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അഭിമോൻ, ആര്യ, വിയാൻ, ഇഷാന ആൻഡ് റേച്ചൽ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. റൈറ്റ് ആൻസർ പറയുന്നു വർഷിക നന്ദിക, അവന്തികയുടെ റൈറ്റ് ആൻസർ, നൌഷാദിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ. അടുത്തൊരു നൌഷാദ് എത്തിയിട്ടുണ്ട്, നൌഷാദ് കെയുടെ അക്കൗണ്ടിൽ നിന്നും ഔറിനും നസ്രനും ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. നെക്സ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുള്ളത് നമ്മുടെ സൂര്യദർശ് ദിനേഷിന്റെ ആണ്. നെക്സ്റ്റ് മെസ്സേജ് റീ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുറച്ച് മോട്ടിവേഷൻ സോങ് ഇട്ടുകൂടി. ഓ, തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ സോങ് അടുത്തായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു മോട്ടിവേഷൻ സോങ്ങിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഓക്കെ, ആൾക്കും എന്തായാലും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഏതൻ, എവ്ലിൻ, എസ്ഹാൻ അവർ മെസ്സേജ് ചെയ്യുന്നുണ്ട് എം എസിൽ നിന്നും. കൂടെ തന്നെ റൈറ്റ് ആൻസറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ അടിപൊളിയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്കിതിനും അർപ്പിതിനും ഗുഡ് മോർണിംഗ് പറയുന്നു. ബ്രിജിൻ ആൻഡ്രി എത്തിയിട്ടുണ്ട്, അവർക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു സ്കൂൾ. ഓക്കെ, നമ്മളുടെ റൈറ്റ് ആൻസറും പറയുന്നുണ്ട്. നിഹാലും നിവിനുമാണ് ജോയിൻ ചെയ്യുന്നത് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും. നെക്സ്റ്റ് റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദം ബിൻ അൻസബ്, ആയിഷ മഖ്ദൂം, ഇസ അഫ്സൽ, ഐസ അഫ്സൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും സ്നേഹത്തോട് വിഷ് ചെയ്യുന്നു. ലഞ്ജുവിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലഞ്ജുവിനും വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ ടു ഓൾ ഫ്രം നൈക്ക ആൻഡ് നിയാനാണ് ജോയിൻ ചെയ്യുന്നത്. ഐഡിയയിൽ നിന്നാണ് അവരുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ സിറാജ്, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് സിറാജ് വിഷ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് നിസ ഫ്രം ആമിന ആൻഡ് മോയിസ് ഹൈസിൻ. ഓ, അടിപൊളി, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി പറയുന്നു ആമിന ആൻഡ് മോയിസ് ഹൈസിൻ. ഓക്കെ, രണ്ടുപേർക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ്, അടുത്തത് വന്നിരിക്കുന്ന ആരാണ്? ഓക്കെ, ഇത് മിന്നൂസാണ് കേട്ടോ. മിന്നൂസ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് സമയം ഒന്ന് സംസാരിച്ചു. അപ്പോൾ മിന്നൂസിനും ഫാമിലിക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. എനിക്ക് അന്ന് എടുത്ത ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പം മിന്നൂസിനും ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഫിറോസിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജിയോ ദാ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഹെലനാണ്. ഹെലൻ ചോദിക്കുന്നത് എന്താണ് ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആനിമൽ എന്നറിയപ്പെടുന്ന ആനിമൽ ഏതാണ്? ലോകത്തിലൊരു ഹാപ്പി ആനിമൽ എന്നൊക്കെ ആ ഒരു ഒരു വിശേഷണമുള്ള ആനിമലിൻ്റെ പേരെന്താണ്? ഹാപ്പിയസ്റ്റ് ആനിമൽ, വേൾഡ്സ് ഹാപ്പിയസ്റ്റ് ആനിമൽ എന്നറിയപ്പെടുന്ന ആനിമൽ ഏതാണ്? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. പെട്ടെന്ന് ഉത്തരം അയക്കാം കേട്ടോ. ലിറ്റിൽ ഫ്ലവർ ആൻഡ് ലിയോൺ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ബിർളയിൽ നിന്നാണ് അവരുടെ മോർണിംഗ് എത്തിയിട്ടുള്ളത്. നൌഷാദ് കെയിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് നൌഷാദ്. ഐന്ത് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഐദിനും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ട് റഫീഖ് പന്തൽ ജോയിൻ ചെയ്യുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഡേ നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇനിയും വിഷസും വിശേഷങ്ങളും കൂടെ നമ്മുടെ ചോദ്യത്തിൻ്റെ മറുപടിയും ഒക്കെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് ചോദ്യം കിട്ടിയില്ലല്ലോ എല്ലാവർക്കും. കുറച്ച് പേര് ചോദ്യം എന്താണെന്ന് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. സിമ്പിൾ ചോദ്യമാണ്, വേൾഡ്സ് ഹാപ്പിയസ്റ്റ് ആനിമൽ എന്നറിയപ്പെടുന്ന ആനിമലിൻ്റെ പേരെന്താണ്? ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ലേക്കുട്ടി എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ലേക്കുട്ടിക്ക് നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. ഇതല്ല എൻ്റെ അടുത്ത് റീ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഒരു മോട്ടിവേഷൻ ടൈപ്പ് സോങ് വേണമെന്ന് പറയാം. എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിലെ എന്നിലെരിഞ്ഞു, അത് ഓർമ്മ വന്നു. പിന്നെ ഹോപ്പ് സോങ് മനസ്സിലേക്ക് വന്നു. അപ്പം നമുക്ക് തൽക്കാലം ഇപ്പോൾ ഹോപ്പ് സോങ്ങിലേക്ക് പോയാലോ. നമ്മുടെ പ്രതീക്ഷകളോടുകൂടി തന്നെയാണല്ലോ നമ്മൾ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രതീക്ഷകൾക്കപ്പുറം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ്. ജനിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ഇനിയും നിങ്ങളുടെ മെസ്സേജുകൾക്കായിട്ട് വെയിറ്റിംഗ് ആണ്. റൈറ്റ് ആൻസേഴ്സ് നിങ്ങൾക്ക് അയക്കാം, വിശേഷങ്ങൾ അയക്കാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by shine smarter this season with malabar golden diamonds smart exchange making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി
1: in association with
2: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
4: സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ മെസ്സേജുകളിലേക്ക് ഇനി നമുക്ക് വരാനായിട്ടുണ്ട്. റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും അയക്കുന്നുണ്ട്. ജസ്റ്റി കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്താണ് പേരെന്നുള്ളത്. ഞാൻ ചോദിച്ചത് ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആനിമൽ അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് ആനിമൽ എന്നറിയപ്പെടുന്ന ആനിമൽ ഏതാണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ലിറ്റിൽ ഫ്ലവർ ലിയോൺ റൈറ്റ് ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഷമീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും. ഫാത്തിമ കുട്ടിയുടെ ഇസ്രാ ഫാത്തിമയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ഹെലൻ റൈറ്റ് ആൻസർ തന്നെ അയക്കുന്നുണ്ട്. അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലെഞ്ചുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസറും ലെഞ്ചുവും കണ്ടുപിടിച്ചു. കൂടെ തന്നെ റിഷാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഐഷക്കുട്ടിയും റൈറ്റ് ആൻസർ പറയുന്നു. കൂടെ തന്നെ റൈറ്റ് ആൻസർ മിന്നൂസിൻ്റെ വക റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഇയാൻ ഇവ ഇസയാണ്. അവർക്കൊരു നല്ല ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. സഹീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ബാദി ആൻഡ് അമ്രിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ന്യൂട്ടൺ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ബാദി അമ്രിൻ ജോയിൻ ചെയ്യുന്നത്. അവരുടെയും കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. കൂടെ ലൈക്കുട്ടി റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് നെസ ഫ്രം ആമിന മോയിസ് ഐസൻ. ഞാൻ കുറച്ചും പറഞ്ഞു. ഓക്കെ, അവരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. നറ്റാഷ കുട്ടിക്ക് ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് എത്തിയിരിക്കുന്ന മെസ്സേജ് നമ്മുടെ സൂര്യദർശാണ്. റൈറ്റ് ആയിട്ട് തന്നെ സൂര്യദർശ അയക്കുന്നുണ്ട്. വേദ രതീഷ് ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസർ അയക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് വേദക്കുട്ടി. കൂടെ തന്നെ സൈറ ജെറിക്ക് ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. സൈറയ്ക്കും ഫാമിലിക്കും പറയുന്നു ഹായ് നിസ, ഗുഡ് മോർണിംഗ്. സുഖാണോ? സുഖാണ്, അടിപൊളിയാണ്. അങ്ങനെ ഈദിൻ്റെ ലീവും കഴിഞ്ഞു, അവധിക്ക് ശേഷം വീണ്ടും ഡ്യൂട്ടിയിലേക്ക്. അതെ, പിന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഓ ആണോ? ഓക്കെ. സലീം മുക്കുതല, അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്നാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സലീം മൂക്കുതല, അതോടൊപ്പം തന്നെ നമ്മുടെ മാത്യു, അദ്ദേഹത്തിനും വളരെ വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ. ഇതാ നമ്മൾ വളരെ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ എന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള സ്പെഷ്യൽ വിഷസ്. മാധവൻ മാനം ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ റൈറ്റ് ഹാൻഡ്സ് വായിക്കുന്നുണ്ട് റീഡ് അക്കൗണ്ടിൽ നിന്നും. ഓ, പാട്ടിനുള്ള താങ്ക് യു എത്തിയിട്ടുണ്ട് തിരിച്ച്. അപ്പം നമ്മൾ അപ്പോൾ മെസ്സേജ് അയച്ച നോക്കുകയൊക്കെ ചെയ്യും. അയ്യോ, നമ്മളെല്ലാം മെസ്സേജ് നോക്കും, പിന്നെ നമ്മൾ മെസ്സേജ് നോക്കാതെ പോവില്ല. മെസ്സേജ് നോക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. ഓക്കെ, മെസ്സേജ് നോക്കാതെ നമ്മളങ്ങോട്ട് മുന്നോട്ട് പോവില്ല കേട്ടോ. റീ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഐഷാൻ ഇസാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇസാൻ മാത്രമല്ല, ലിസയുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. ഞാൻ റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. തൊമ്മിയുടെ അപ്പൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഹാപ്പി ബർത്ത്ഡേ മമ്മ. ഓ, ഇന്ന് മമ്മയുടെ ബർത്ത്ഡേ ആണല്ലേ, നമ്മുടെ തൊമ്മിയുടെ മമ്മയുടെ. ഓക്കെ, തൊമ്മിയുടെ മമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ, നമ്മളും വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സജീഷ് സരിഷ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഡിബിൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് എൻ്റെ വൈഫ് അനക്കയുടെ ബർത്ത്ഡേ ആണ് ഒന്ന് വിഷയവും. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അനക്കയ്ക്കും വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഡിബിൻ്റെ വകയായിട്ടും നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. അനക്കയുടെ ബർത്ത്ഡേക്കുള്ള ആശംസകൾ പ്രത്യേകിച്ച് പറയുന്നു. മുനീർ എംസി, ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, ഒരു സ്പെഷ്യൽ വിഷ് ചെയ്യണം. ഖത്തറിൻ്റെ മിന്നുന്ന മുത്തായ മുനീറിന് ടീം ബെഡായി മുക്കിൻ്റെ വക ഒരു ബിലേറ്റഡ് വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് ഷാജിദ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മിന്നുന്ന മുത്ത് മുനീറിന് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ എന്താ വിഷയുന്നു. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇത്തൽ കൃഷ്ണചന്ദ്രൻ ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ, ഇത്തൽ കുട്ടിക്ക് ഗുഡ് മോർണിംഗ് പറയുന്നു. ഹൈക്ക മോർണിംഗ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് നിസ, ഹാവ് എ നൈസ് ഡേ, ഇറ്റ്സ് മീ അർഷദ്. വെരി ഗുഡ് മോർണിംഗ് അർഷദ്, ഒരു നല്ല ഡേ സ്പെഷ്യലി അർഷദിന് വിഷ് ചെയ്യുന്നു. അബി ചക്കൂടെ മെസ്സേജാണ് നെക്സ്റ്റ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഉമ്മർ, അദ്ദേഹം ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. കൂടെ ഫ്രം അമ്മു അപ്പു ആശ ആൻറ്റി, ഓക്കെ, മെസ്സേജ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. കൂടെ ഓക്കെ, ഷീസ് ഓക്കെ, ഇറ്റ്സ് ഹെ ബർത്ത്ഡേ, ഹെർ നെയിം ഇസ് ആമി. ഓക്കെ, ഇന്ന് ആമിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആമിക്കുള്ള വിഷസ് കൊടുക്കുന്നത് അമ്മും അപ്പും ആശ ആൻറ്റിയും ചേർന്നിട്ടാണ്. അപ്പം നമ്മളും സ്നേഹത്തോടുകൂടി ആമിക്കൊരു ഹാപ്പി ബർത്ത്ഡേ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ക്യാൻ യു ഓക്കെ കാനന കുയിലേ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ പാട്ട് പ്ലേ ചെയ്യാനായിട്ട്. കൂടെ തന്നെ ഡി കെയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ഡി കെ. തോമസ് മാത്യു, നമ്മുടെ ടിസ് ആൻഡ് ടിസ്വിൻ ജോയിൻ ചെയ്യുന്നു, അവർക്കൊരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്, പേര് പ്രയാഗയാണ് അല്ലേ, വെരി ഗുഡ് മോർണിംഗ് പ്രയാഗ. ജിൽസ് ജോവിറ്റ ആൻഡ് ലോറിയൽ, അവരുടെ മെസ്സേജുണ്ട്, ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. അവാനി ആൻഡ് അർണവ് റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ശരി ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ആനിമൽ എന്ന് പറയുന്നത് കോക്ക എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ജീവി എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. എപ്പോഴും ചിരിച്ചൊരു ഒരു ലുക്കാണ് ഇതിൻ്റെ. അത് ശരിക്കും എപ്പോഴും ഹാപ്പി ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷേ അതിൻ്റെ ലുക്കിൽ നമുക്ക് എപ്പോഴും ആൾ ചിരിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ആനിമലിന് ഇങ്ങനെ ഒരു ഒരു വിശേഷണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ എനിക്കത് അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആൻഡ് സ്വീറ്റ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് അബ്ദുൾ റഹീം ജോയിൻ ചെയ്യുന്നു. എന്നാ പിടിച്ചു, റൈറ്റ് ആൻസർ കറക്റ്റാണ്. ഓക്കെ, റഫമോൾ സ്കൂളിലേക്ക് പോവുകയാണ്, ശാന്തിനികേതനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അബിൻ തോമസിനും ഫാമിലിക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു. സക്കീർ ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് സക്കീർ ജി. ഇസ മെഹഫിഷ് ജോയിൻ ചെയ്യുന്നുണ്ട് ഭവൻസിൽ നിന്നും. ഇസ കുട്ടിക്കും നല്ലൊരു മോർണിംഗും ആ ഫാമിലിക്കും സ്പെഷ്യലി. ഡോക്ടർ അംഷീന, ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. വളരെ സ്നേഹത്തോടുകൂടി ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ റീനമ്മ എന്ന് പറഞ്ഞിട്ട് ആശയുടെ മെസ്സേജുണ്ട്. വളരെ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേയും കൂടി വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. നമ്മളിനി കേൾക്കാൻ പോകുന്നത് ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ്. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ് നമ്മളും തിരിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇനിയും നിങ്ങളുടെ ഡി എം വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേയോ അല്ലെങ്കിൽ വിശേഷം വിശേഷങ്ങളോ ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മെസ്സേജിൽ പറയാം കേട്ടോ. 5000 9 1 7 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി,
4: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് കുറച്ചധികം പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. ലിജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇറ്റ്സാക്കിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നീതി മോഹൻ മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. അഭിജാനിക്സിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ അഷ്കറിൻ്റെ അക്കൗണ്ടിൽ നിന്നും എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അഷ്കർ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഷമീർ ഷാ, കുറച്ച് ദിവസത്തിന് ശേഷം ഞാനും റേഡിയോ സനോയുടെ കൂടെ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് സമീർ ഷാ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു മോർണിംഗ് അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഇഷാനിക്കുട്ടിയും ഇത്തളും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇഷാനിക്കും ഇത്തൾ പ്രവീണിനും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. നോബൽ സ്കൂളിൽ നിന്നാണ്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് സാമുവൽ സാബു ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ദിയയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു വിഷസ് ആണ്. ഗുഡ് മോർണിംഗ്, പ്ലീസ് വിഷ് വെരി ഹാപ്പി ബർത്ത്ഡേ ടു ആമി ലയൻ ബൈ ദിയ ആൻഡ് പാർത്ഥിവാണ്. ഷീ ഈസ് ഇൻ ഇന്ത്യ എന്നൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആമിക്കൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് ഡിയർ സീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് കൂർഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് റിയാസ്, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഞാൻ സിദ്ദിഖ്, ഇന്ന് എൻ്റെ 17-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. വൈഫിൻ്റെ നെയിം താഹിറ എന്നാണ്. ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടുകൂടി ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മളുടെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു സ്പെഷ്യൽ വിഷസ്. ആമിക്ക് കുറച്ചധികം പേരുടെ വിഷസ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമിക്കും ഒരു സ്നേഹത്തോടെ ഹാപ്പി ബർത്ത്ഡേ.

അമീൻ അഫ്സൽ ജോയിൻ ചെയ്യുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ചോദിക്കുന്നു. വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് അമീൻ അഫ്സൽ വിശേഷങ്ങൾ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ചില ചോദ്യത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ചോദ്യം എന്നുള്ളതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് നമ്മൾ ഫുട്ബോൾ ലോകത്തേക്ക് പോവുകയാണെങ്കിൽ ഇന്നലത്തെ രാത്രി സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചത് ആരാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു കിരീടം കൊണ്ടുപോയത് എന്നുള്ളതായിരുന്നു ഏറ്റവും. എനിക്കത് കേരളത്തിലും സ്പെഷ്യൽ സ്ക്രീനിങ് ഒക്കെ കൊച്ചിയിൽ നടന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം PSG നിലനിർത്തി എന്നുള്ളതാണ്. ആർസെനൽ ഫാൻസിൻ്റെ ഒരു സങ്കടമൊക്കെ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. എനിവേ, ചാമ്പ്യൻസ് ലീഗ് കിരീടം PSG നിലനിർത്തി എന്നുള്ള വിശേഷം പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുട്ബോളിൽ നിന്നും ക്രിക്കറ്റിലേക്ക് ഇന്ന് വളരെ കാര്യമായിട്ട് പോകേണ്ട ദിവസമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിന് ആ ചോദ്യവുമായിട്ടായിരിക്കും ഞാൻ പെട്ടെന്ന് തിരിച്ചു വരിക. അതിന് മുൻപായിട്ട് നമ്മൾ അടുത്ത പാട്ടുകൂടി കേൾക്കുകയാണ്. കൊച്ചി രാജാവ് മൂവിയിലെ പാട്ട്. നിങ്ങൾക്കരികിലേക്ക് വിഷ്ണുവിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് വിഷ്ണു. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് ഈ ഒരു മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ചോദ്യത്തിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ടുകൾ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ് മോർണിംഗ് സവാരിയിൽ. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. നമുക്കൊരുമിച്ച് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi, this is Navya Nair.
5: You're listening to
4: Radio Suno. Radio Suno, Kete Kete, Kote

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാനുകളുടെ കൂടെ തന്നെയുണ്ട്. സനിൽജിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ഷാജിദ് പറയുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്, ബർത്ത്ഡേ വിഷസ് ആണ്, ഷൈസ് മോൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് വിഷയമാണെന്ന് പറയുന്നു. 7th birthday ആണ്. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു കേട്ടോ. ഇന്ന് ശരിക്കും ഒരു സൂപ്പർ സൺഡേ ആണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ക്രിക്കറ്റിൽ ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. കിരീടപ്പോര് അല്ലെങ്കിൽ കിരീടത്തിനായിട്ടുള്ള പോരാട്ടം നടക്കാൻ പോകുന്ന ദിവസമാണ്. ബാംഗ്ലൂരാണോ ഗുജറാത്താണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും ഗംഭീരമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബാംഗ്ലൂരാണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു കിരീടം സ്വന്തമാക്കാൻ സാധിക്കും എന്ന് പറയുന്ന ആ ഒരു ഒട്ടപ്പാച്ചിലായിരിക്കും ഇന്ന് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഗുജറാത്ത് 2002 അവരുടെ ആദ്യ സീസണിൽ തന്നെ അവർ കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആദ്യ സീസണിലെ കിരീട നേട്ടം വീണ്ടും ആവർത്തിക്കുക എന്ന് പറയുന്നൊരു ലക്ഷ്യത്തോടുകൂടിയായിരിക്കും ഗുജറാത്ത് കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഈ രണ്ട് നായകന്മാരുടെ കീഴിലിറങ്ങുന്ന ടീമുകളിൽ ആരായിരിക്കും കപ്പ് ഉയർത്തുക? ക്രിക്കറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏതായാലും ഗില്ലിൻ്റെ ടീമായിരിക്കോ രജിത് പാട്ടിദാറിൻ്റെ ബാംഗ്ലൂർ ആയിരിക്കോ, ഏത് ടീമായിരിക്കും ഇന്ന് കപ്പ് ഉയർത്താനായിട്ട് പോകുന്നത്? അപ്പോൾ നിങ്ങളുടെ ഒരു പ്രെഡിക്ഷൻ കൂടി ഞാനൊന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ കിരീടം ആരായിരിക്കും സ്വന്തമാക്കുക? ഒരു കിരീട പോരിൽ ആരായിരിക്കും ആ കിരീടം? രണ്ടാം ഉടൻ തന്നെ അടുത്തൊരു സെക്കൻഡ് കിരീടം ബാംഗ്ലൂർ സ്വന്തമാക്കുമോ, അതല്ല ഗുജറാത്തിനൊപ്പം തന്നെ ആയിരിക്കും വിജയം? അപ്പോൾ എന്താണ് ഇന്നത്തെ കലാശ പോരാട്ടത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്? ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം. അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സീസണിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ഈ സീസണിൻ്റെ മത്സരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ സീസണിലെ മത്സരങ്ങളെക്കുറിച്ചും എങ്ങനെയായിരുന്നു ഈ സീസൺ, ഇന്നലെ ഒരു റീല് കണ്ടാണ് കേട്ടോ, ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ നമ്മളെ എൻ്റർടൈൻ ചെയ്തതിന് നന്ദി ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഉള്ള റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സീസണിലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ്, ആരായിരിക്കും ഇന്ന് കപ്പ് തൂക്കുക, ആരായിരിക്കും ഫൈനലിലെ സ്റ്റാർ, ഏത് താരമായിരിക്കും ഫൈനലിലെ സ്റ്റാറായിട്ട് മാറാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു ചെറിയ ചോദ്യം കൂടി എനിക്ക് ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വിളിക്കുക കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-4917 ആണ് നമ്പർ. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ വർഷത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലേ. ഷഹബാസ് അത് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എനിക്ക്. ഓക്കെ, ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ആൾ പറഞ്ഞത് കറക്റ്റ് ആവാനാണ് സാധ്യത. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആ ഇയറിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു, അത് ഓർമ്മപ്പെടുത്തിയതിന് താങ്ക് യു കേട്ടോ. എന്തായാലും ആളത് കൃത്യമായിട്ട് എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഞാൻ ആ മെസ്സേജിലേക്ക് എത്തിയിട്ടില്ല, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ. കൂടെ തന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഈ തവണത്തെ കിരീടം ആര് സ്വന്തമാക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ എന്തായാലും വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ മെസ്സേജിൽ പറയാം നിങ്ങളുടെ പ്രഡിക്ഷൻസ് പോരട്ടെ. ആരായിരിക്കും ഇന്ന് കിരീടം സ്വന്തമാക്കുക എന്നുള്ള പ്രഡിക്ഷൻസിനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. കേൾക്കാം അടുത്ത പാട്ട്, ഷാൻ റഹ്മാൻ സോങ് മിലി മൂവിയിലെ പാട്ട്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്നാ രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
5: This is Morning Safari. Morning Safari. Morning Safari.
6: Malabar Golden Diamonds Morning Safari,
4: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
7: In association with
8: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
9: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're
11: home. Chennai Beats.
12: Tamil, head of the hour.
13: In the art of Podumakulanda.
14: Sirugu.

0: കക്ക കക്ക മൂവിയിലെ പാട്ടായിരുന്നു അത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. ഇന്നൊരു സൂപ്പർ സൺഡേ ആണ്. ക്രിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് ഫൈനൽ മത്സരം അല്ലെങ്കിൽ കലാശ പോരാട്ടം നടക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പൊ ഗുജറാത്ത് ആണോ ബാംഗ്ലൂർ ആണോ, ആരായിരിക്കും ഇന്നത്തെ കപ്പ് തൂക്കാനായിട്ട് പോകുന്നത്? ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻസും, അതുമാത്രമല്ല ഈ സീസണിലെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ക്രിക്കറ്റ് താരം ആരാണ് എന്നുള്ളത് കൂടി ഞാനൊന്ന് ചോദിച്ചു വരുന്ന സമയമാണ്. നമ്മളുടെ കൂടെ ജിഷൻ ജോയിൻ ചെയ്യാണ്. അപ്പൊ ജിഷന്റെ അടുത്ത് നമുക്ക് ആ വിശേഷങ്ങളൊന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ജിഷൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു.
1: ഗുഡ് മോർണിംഗ്.
0: എന്താണ് വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് പോകുന്നോ?
1: അടിപൊളിയായിട്ട്
0: പോകുന്നു. ഓക്കെ, നാട്ടിലെവിടെയാ ജിഷൻ?
1: ഞാൻ കാലിക്കറ്റ്
0: ആണല്ലേ. ഓക്കെ, എല്ലാരും ബാംഗ്ലൂര് പറഞ്ഞു. ആ സമയത്താണ് ഒരു ഗുജറാത്തുകാരൻ എന്റെ കൺമുന്നിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഈ സീസണിലെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ആരായിരുന്നു ജിഷന്റെ?
1: സൂര്യവംശി.
0: ഒന്നും പറയാനായിട്ടില്ല അല്ലേ?
1: ഇല്ല, പിന്നെ
0: കാരണം നമ്മളെ ഞെട്ടിച്ചു
1: അല്ലേ.
0: അപ്പൊ ഇന്ന് ബാംഗ്ലൂർ വേഴ്സസ് ഗുജറാത്ത്, ഗുജറാത്ത് ഫാൻ ആണോ അതോ ഗുജറാത്ത് ആണോ ഇന്ന് വിൻ ചെയ്യാൻ ഏറ്റവും?
1: അല്ല, ഗുജറാത്ത് ഫാനേ അല്ല.
0: ഏത് ടീമിന്റെ ഫാനായിരുന്നു?
1: ഞാന് നോർമലി ലൈക് ഞാന് ഒരു മുംബൈ ഫാനാണ്. പക്ഷെ ഈ പ്രാവശ്യം സപ്പോർട്ട് ചെയ്തത് ചെന്നൈനെയാണ്.
0: ചെന്നൈനെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ അവിടെ ഇല്ല. ഞാൻ ഞങ്ങളുടെ ടീമാണല്ലോ, ഞാൻ ബാംഗ്ലൂർ ഫാനാണ്. അപ്പൊ ഞങ്ങളുടെ ഫൈനലാണെന്ന്. ഓക്കെ, വെറുതെ തമാശക്ക് പറഞ്ഞാണ്. പക്ഷെ എന്തായാലും ഇന്നത്തെ മത്സരത്തെ എങ്ങനെ ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും? എങ്ങനെയായിരിക്കും ഇന്നത്തെ മാച്ച്?
1: ഗുജറാത്ത് കുറച്ച് സ്ട്രോങ് ആണ് ഈ പ്രാവശ്യം. എന്താ വെച്ചാൽ അവര് കുറച്ച് മറ്റേ അങ്ങനെ അവര് കുറച്ച് ഇതായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ബാംഗ്ലൂർ ഓക്കെ, അതും അതേപോലെ തന്നെയാണ്. പക്ഷെ എന്നാലും ഗുജറാത്ത് കുറച്ച് എനിക്കൊരു ഹോപ്പ് ഉണ്ട്.
0: ഫുട്ബോളിൽ ഏത് ടീമിന്റെ ഫാനാണ്?
1: ഫുട്ബോൾ പോർച്ചുഗൽ.
0: അപ്പൊ എന്തായാലും ഇന്ന് ഗുജറാത്ത് ആണോ ബാംഗ്ലൂർ ആണോ നമുക്ക് കാത്തിരുന്ന് കാണാം.
1: അതെ.
0: താങ്ക് യു. ബൈ ബൈ. ഓക്കെ, ബൈ. ജഷൻ കൃഷി ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ. നന്നായി സംസാരിച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ ആളുടെ ഒരു പ്രതീക്ഷ ഗുജറാത്ത് ഇത്തവണ വീണ്ടും അവരുടെ അടുത്തൊരു ടൈറ്റിൽ സ്വന്തമാക്കാനുള്ള ഒരു യാത്രയായിരിക്കും സംഭവിക്കുക എന്നാണ് ആളുടെ അഭിപ്രായം കേട്ടോ. കുറച്ചധികം പേര് എനിക്ക് ഓൾറെഡി മെസ്സേജിലും മറുപടികൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് മെസ്സേജിലോ അല്ലെങ്കിൽ വിളിച്ചോ ഒക്കെ സംസാരിക്കാവുന്നതാണ്. അയ്യോ, റൗഷയുടെ മെസ്സേജ് ബാംഗ്ലൂർ. ഓക്കെ, റൗഷയുടെ മെസ്സേജ് എനിക്കിവിടെ എത്തിയിട്ടുണ്ട്. ഗുജറാത്ത് കപ്പ് തൂക്കും, ഒന്നും സംശയക്കാരുടെ സംശയമില്ല റഫ്ഷായിക്ക്. കാരണം ബാംഗ്ലൂർ പഠിക്കൽ ചിലപ്പോൾ കല ഉടയ്ക്കും. അയ്യോ എന്ന് അങ്ങനെയൊക്കെ പറയാതെ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പഠിക്കലൊക്കെ കല മുടക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ബാംഗ്ലൂർ ഫാൻസ് ഇരിക്കുന്നു. പക്ഷെ ഗുജറാത്തിനായിരിക്കും സാധ്യതകൾ എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാട്ടോ. ഈ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ സീസണിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആരായിരുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക്.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: The big, the big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: Joyalukkas, world's favorite jeweler.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by shine smarter this season with malabar golden diamonds smart exchange making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
1: in association with
2: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
3: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
4: ഇന്ന് കലാശ പോരാട്ടം നടക്കുന്ന ദിവസമാണ്. എങ്ങനെയാകും മത്സരം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. എല്ലാവരും എന്താ അവരുടെ മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് വന്നിട്ടുള്ള മെസ്സേജ്, സുരേഷ് അദ്ദേഹത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറയുന്നു. കൂടെ തന്നെ രാജേഷ് അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഷഹബാസ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിരൺ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ആർ സി ബി വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മിക്കവാറും ബാംഗ്ലൂർ ആയിരിക്കും ഈ തവണ കപ്പ് എടുക്കുക എന്നാണ് കിരണിൻ്റെ ഒരു ആത്മവിശ്വാസം. ജിജി മാത്യുവും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ, ബാംഗ്ലൂർ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദീപക് ജിയാറ് പറയുന്നത് എപ്പോഴും സ്റ്റാർ വൈഭവ് തന്നെയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഒന്നും പറയാനായിട്ടില്ല. എങ്ങനെയാണ് ആ ഒരു താരത്തെക്കുറിച്ച് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ അതാണ് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നത്. റെക്കോർഡിൽ നിന്നും റെക്കോർഡിലേക്ക് കുതിച്ച ഒരു താരം കൂടിയായിരുന്നു വൈഭവ്. ഈ സീസൺ നോക്കുവാണെങ്കിൽ തന്നെ ഒരു T20 ടൂർണമെൻറ്റിലെ പവർ പ്ലേ ഓവറുകളിൽ മാത്രം 500+ റൺസ് നേടുന്ന ആദ്യ ബാറ്റർ എന്ന് പറയുന്ന ആ ഒരു നേട്ടം വൈഭവ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണത്തെ സീസണിൽ പവർ പ്ലേ ഓവറുകളിൽ നിന്ന് മാത്രം 521 റൺസാണ് വൈഭവ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയേണ്ട ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം ഗംഭീരമായിരുന്നു ഇത്തവണത്തെ വൈഭവിൻ്റെ ഒരു ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. എപ്പോഴും സ്റ്റാർ വൈഭവ് തന്നെയാണ് എന്നാണ് ദീപക് ജിയാറ് പറയുന്നത്. ഗോപിനാഥ് അദ്ദേഹം പറയുന്നത് ബാംഗ്ലൂർ തന്നെ ആയിരിക്കും ഇത്തവണ കപ്പെടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നു. വിഷ്ണു രമ്യ പറയുന്നത് ഗുഡ് മോർണിംഗ്, രണ്ട് ടീമിൻ്റെയും ഫാൻ അല്ലാത്തതുകൊണ്ട് ആർക്ക് കിട്ടിയാലും സന്തോഷം, ഒരു പ്രശ്നവുമില്ല എന്നാണ് വിഷ്ണുവിൻ്റെ അഭിപ്രായം. വിഷ്ണു ഏത് ടീമിൻ്റെ ഫാൻ ആയിരുന്നു എന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ പൊളിക്കുമായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ സനൽജി പറയുന്നത് നിസാജി വിഷമിക്കേണ്ട, ഓ പഠിക്കൽ എവിടെയെങ്കിലും കലമുടയ്ക്കുന്ന കാര്യമായിരിക്കും ഉദ്ദേശം. ഓക്കെ ആയിക്കോട്ടെ, എങ്കിലും ഈ സീസണിലെ ഹീറോ നമ്മുടെ പയ്യൻസ് തന്നെ, അത് ഒന്നും പറയാനായിട്ടില്ല സനൽജി. തീർച്ചയായിട്ടും ഈ സീസണിലെ ഹീറോ പയ്യൻസ് തന്നെയായിരുന്നു. ഈ തവണ പയ്യൻസ് തൂക്കി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്നുള്ളതാണ്. രാജീവ് ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്, വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കലാശ പോരാട്ടത്തിൽ ഇന്ന് ബാംഗ്ലൂർ ആണോ ഗുജറാത്ത് ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. മറുപടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം 444-9174917 എന്ന നമ്പറിലേക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം 5000-9174 എന്ന നമ്പറിലേക്ക്. ഏത് ടീമായിരിക്കും ഇന്ന് കപ്പുയർത്താനായിട്ട് പോകുന്നത്, കപ്പ് തൂക്കാനായിട്ട് പോകുന്നത്, നമ്മൾ വെയിറ്റിംഗ് ആണ്. എന്തായാലും ആ സമയത്ത് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അരികിലേക്ക് കൃത്യമായിട്ട് വരുന്നതായിരിക്കും. ഫൈനൽ മത്സരത്തെ നമ്മൾ ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ഈ ഒരു സീസണിലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആരാണ് എന്നുള്ളത് കൂടി ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന പോലെ തന്നെ അത് വൈഭവ് എന്നുള്ള പേരിലേക്കായിരിക്കും കൂടുതൽ പേരും എത്തി നിൽക്കുക. മറ്റേതെങ്കിലും പേരുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജ് ചെയ്യാം. മാത്രമല്ല ഈ സീസണിൽ അതുപോലെ തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം, സായി സുദർശൻ്റെ ആ ഒരു കാര്യം ഇത്തവണ ഒരുപാട് മിക്കുന്ന ഒരുപാട് പേജുകളിലൊക്കെ ഒരുപാട് പേര് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കൗതുകങ്ങൾ കൂടി ഉണ്ടായിരുന്ന ഒരു സീസണായിരുന്നു ഇത്തവണത്തെ സീസൺ എന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയായിരിക്കും കലാശ പോരാട്ടം എത്തുക എന്നുള്ള പ്രഡിക്ഷൻസ് നിങ്ങൾക്ക് നടത്താം. പ്രഡിക്ഷൻ നിങ്ങൾക്ക് മെസ്സേജിലൂടെയും പറയാൻ സാധിക്കുന്നതാണ് 5000-9174 എന്ന നമ്പറിലേക്ക്. അപ്പം നമുക്ക് കാത്തിരിക്കാം മത്സരത്തിൻ്റെ ആ ഒരു ഫൈനൽ പോരാട്ടത്തിൻ്റെ സമയത്തിനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന പാട്ട് പള്ളിച്ചട്ടമ്പി മൂവിയിലെ പാട്ട്. സമയം 7 കഴിഞ്ഞ് 44 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunil.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. Listening to
1: Morning Safari.
0: Morning Safari.
1: Only on Radio Suno.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഈദ് അവധിക്ക് ശേഷം ഖത്തറിലെ സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മന്ത്രാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ പതിവ് പോലെ പ്രവർത്തനം ആരംഭിച്ചു. ഈദ് അവധിയിലും ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രികളിലെ അടിയന്തര വിഭാഗങ്ങളും ഹെൽത്ത് സെന്ററുകളും സജീവമായി പ്രവർത്തിച്ചു. ഫിഫ ലോകകപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഖത്തർ ദേശീയ ടീം അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. കഴിഞ്ഞ ദിവസം അയർലൻഡിൽ സന്നാഹ മത്സരങ്ങളിൽ പങ്കെടുത്ത ശേഷമാണ് ടീം US യാത്ര തിരിച്ചത്. ലോകകപ്പിന് മുന്നോടിയായി June 6 ഖത്തർ സൗഹൃദ മത്സരത്തിനായി കളത്തിലേക്കിറങ്ങും. സന്ദർശക വിസകൾക്ക് നൽകിയിരുന്ന ഇളവുകൾ June മുതൽ അവസാനിക്കുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. June 7 മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരികയും ഇളവുകൾ അവസാനിക്കുകയും ചെയ്യും. അത്യന്തം ആവേശകരമായ കലാശ പോരാട്ടത്തിൽ ആഴ്സണലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന് PSG തുടർച്ചയായ 2 തവണയും യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്.
1: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഈസ്
2: റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
3: നൗ അവൈലബിൾ ഓൺ ആമസോൺ മ്യൂസിക്.
4: ദ ബിഗ് Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.
6: Action mona dinesha adimohamana adimoham
7: horror thanikku pogan anuvada illa.
8: ഇഷ്ട
9: ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
1: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world class shopping experience, Doha, Qatar,
11: and shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designs umayi.
1: This is
12: Morning Safari. Morning Safari.
1: Morning Safari.
13: Malabar Golden Diamonds Morning Safari,
11: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges matram pay cheythu ningalude palaya 22 carat swarnabharanangal adu evide ninnu vaangiyadanengilum swap cheyyu dazzling new designs umayi.
14: In association with
15: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
16: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
17: Just feel like you're home.
18: Suno, Bollywood,
19: Hindi, hit of the

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. 31 ഞായറാഴ്ച ദിവസമാണ്. എങ്ങനെ മനസ്സിലാലോചിച്ചു, ഇന്ന് കുറേ പണികളുണ്ടല്ലോ, കുറച്ച് അവധിക്ക് ശേഷമാണല്ലോ ഓഫീസിലേക്ക് എത്തുന്നത് എന്നൊക്കെയുള്ള ചിന്തയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും അല്ലേ. ഏതായാലും ആക്റ്റീവായിട്ട് ഈ ഒരു ഡേ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ മണിക്കൂറിലെ ചോദ്യത്തിന് ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇതാ വീണ്ടും എനിക്കിങ്ങനെ വരുന്നുണ്ട്. നമസ്കാരം നിസാജി, ഇത്തവണ എന്തായാലും GT കിരീടത്തിലേക്ക് എത്താനുള്ള 60% ചാൻസ് ആണ് റിനീഷ് പറയുന്നത് കേട്ടോ. പിന്നെ ഇത്തവണത്തെ താരം പറയേണ്ട ആവശ്യമില്ല, എനിക്ക് ക്യാപ്ഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈബ് വൈഭവ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാപ്ഷൻ കൊള്ളാം കേട്ടോ, അടിപൊളി. റിനീഷ് ആയിരുന്നു ആ മെസ്സേജ് അയച്ചത്. ഹരീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹരീഷ് ഗുരുവായൂർ പറയുന്നത്, എന്തായാലും അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അത് കോഹ്ലിയുടെ കയ്യിലാണ് ആ കപ്പ്, ഒന്നും പറയാനായിട്ടില്ല എന്നാണ് ഹരീഷ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. സജീവ് കുമാർ പറയുന്നത്, ഗുഡ് മോർണിംഗ് നിസ, താങ്കളുടെ ഫേവറേറ്റ് ടീം ബാംഗ്ലൂരല്ലേ, ബാംഗ്ലൂരിനെ ജയിക്കും പിന്നെ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, സുമേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് പ്രശാന്ത്. അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കാര്യം, ഇത്തവണ ആരായിരിക്കും കപ്പെടുക്കാനായിട്ട് പോകുന്നത്, കലാശ പോരാട്ടത്തിൻ്റെ ദിവസമാണ് എന്നുള്ളതായിരുന്നു സംസാരിച്ചു വന്നത്. അതോടൊപ്പം നമ്മുടെ ഈദ് അവധിക്കൊക്കെ ശേഷം തന്നെ വീണ്ടും നമ്മളുടെ ഖത്തറ് സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈദ് അവധിക്ക് ശേഷം നമ്മുടെ സർക്കാർ ഓഫീസുകളാണെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും മന്ത്രാലയങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ പതിവ് പോലെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ വീണ്ടും ആക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെ അടുത്തൊരു കിടിലം പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്കും ബാക്കി അപ്ഡേറ്റുകളിലേക്കും ഒക്കെ വരുന്നതായിരിക്കും. സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. വിന്നർ എന്തായാലും അത് ബാംഗ്ലൂർ ആയിരിക്കുമെന്നാണ് ടോഷിയുടെ ഒരു അഭിപ്രായം കേട്ടോ. ആഷി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ആഷി ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് ആണ്, ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തൊരു കിടിലം പാട്ടിലേക്ക് കൂടി പോകുന്നു. മോർണിംഗ് സവാരിയിൽ സമയം 8 മണി കഴിഞ്ഞ് 19 ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഫ്രീക്വൻസി. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: This is Arya.
6: You're listening to Radio Suno.
5: Radio Suno. Get to

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Malabar Golden Diamonds Morning Safari
4: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
5: In association with
6: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
7: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
3: പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: നമസ്കാരം, ഞാൻ ജാസ്തിക്ക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
9: മോർണിംഗ് സവാരി
3: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
10: സ്റ്റുഡിയോ ഗ്ലോബിൽ സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്.
11: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്,
10: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ,
11: ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു?
10: ഇന്നത്തെ ദിവസം അത് റീല് കണ്ടായിരുന്നു.
11: എന്തായിരുന്നു?
10: അതായത് ഈ ബെഡോടുകൂടി ഓഫീസിലേക്ക് പോകുന്ന കണ്ടില്ല.
11: തീർച്ചയായിട്ടും ഏകദേശം എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. മടിയോടുകൂടിയിട്ടുള്ള
10: ഒരു തുടക്കം. പിന്നെ കുറച്ചു വിചാരിച്ചു, കൂടുതൽ പണിയിന്ന് കുറെ പണികൾ പെൻഡിങ് ഉള്ളവരുണ്ടല്ലോ. അപ്പൊ ഇത്രയും ദിവസം ഉള്ള പണികൾ കുറെ സംഭവങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ആ ഒരു മൈൻഡ് സെറ്റിലും ഉള്ള ആളുകളുണ്ട്.
11: തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ,
10: എന്തൊക്കെയോ ചെയ്തു തീർക്കാനില്ലേ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് രാവിലെ മുതല്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ആരായിരിക്കും ആ ഒരു കലാശ പോരാട്ടത്തിൽ എത്തുക, കിരീടത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ദിവസത്തിന്റെ ഏറ്റവും വലിയ ചോദ്യം.
11: തീർച്ചയായിട്ടും വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പൊ ഈ ചർച്ചകൾക്കൊക്കെ, നമുക്ക് ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് അതിഥികൾ വേണം.
10: പിന്നെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് ഗുജറാത്താണോ അതോ ഈ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂർ ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആർ ജെ അച്ചു ആണ്. ഗുഡ് മോർണിംഗ് അച്ചു.
8: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
10: സുഖം സുഖം, അടിപൊളി. ഇങ്ങനെ ക്രിക്കറ്റ് ഫൈനൽ ആകുമ്പോ നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ടിനെ വിളിക്കാതെ വേറെ ആരെ ഞാൻ വിളിക്കും?
8: അതാണ്. അപ്പൊ ഇന്ന് എന്തായാലും ഒരു യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത ഫൈനലിന്റെ എക്സൈറ്റ്മെന്റ് നിൽക്കുകയാണ്. ആർ സി ബി ഗുജറാത്തും അല്ലേ?
10: തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു സ്പോർട്സിന്റെ ഭംഗിയുള്ള സമയമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രിക്കറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത വേൾഡ് കപ്പിലേക്ക് ചാടി കടക്കാൻ പോവാണ്.
8: അതെ, നമ്മൾ റെസ്റ്റ് ഇല്ല, ബ്രേക്ക് ഇല്ല. ഈ സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ശ്വാസം വിടാൻ സമയമില്ല. അടുത്ത ദിവസം തൊട്ട് വീണ്ടും ഓരോരോ തിരക്കുകളിലേക്ക് പോവാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഒത്തിരി നെഞ്ചെടുപ്പ് കൂടുതലുള്ള ദിവസമാണ്,
10: നമുക്ക് രണ്ടുപേർക്കും കുറച്ച് കൂടുതലാണ്.
8: അതെ അതെ, നമ്മൾ ആർ സി ബി ഫാൻസിന്റെ വേദന അല്ല. നമ്മൾ ഈ തവണ വലിയ കഴിഞ്ഞ ഫൈനൽ പോലെ ടെൻഷൻ നമുക്കില്ലല്ലോ.
10: അതെ, നമുക്ക് ഇപ്രാവശ്യം സമാധാനമായി കാണാം, നമുക്ക് കപ്പുണ്ടല്ലോ.
8: അതെ, തുടരെ കപ്പ്, തുടരെയുള്ള കപ്പിന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ കപ്പില്ലാത്തവരെന്നുള്ള വിളിയൊന്നും ഇനി ആരുടെ മകൻ നമുക്ക് വേണ്ടല്ലോ.
10: നമുക്ക് വേണ്ട, അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ എന്നാലും ഇന്നത്തെ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഞാനിവിടെ ചോദിച്ച സമയത്ത് കൂടുതൽ പേരും പറഞ്ഞത് ഗുജറാത്തിന് ഒരു 60% ചാൻസ് ഒക്കെ പറയുന്ന ആളുകളുണ്ട്. ബാംഗ്ലൂർ അവിടെ നിൽക്കുന്നത്,
8: ഗുജറാത്തിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു ഫൈനൽ മത്സരം നടക്കുന്നത്. സോ അവർക്ക് ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇത്രയും മത്സരങ്ങൾ, 7 മത്സരങ്ങൾ ആ ഒരു ഗ്രൗണ്ടിൽ കളിച്ചതിനുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. എപ്പോഴും നമുക്കറിയാവുന്നതാണ് ഈ ഹോം അഡ്വാൻറ്റേജ് പല ടീമുകൾക്ക് ഉപകാരമാണ്. ഇന്ന് പിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഹോം അഡ്വാൻറ്റേജ് ഉള്ള രീതിയിലായിരിക്കില്ല പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രൗണ്ടാണ്, അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ ഇപ്പൊ സായി സുദർശൻ ആണെങ്കിലും ഗില്ല ആണെങ്കിലും ഇവർ രണ്ടുപേരും ഈ ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ബാറ്റ്സ്മാൻമാരാണ്. അവരുടെ ടോപ്പ് ഓർഡർ നല്ല രീതിയിൽ അവിടെ സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ ഗുജറാത്തിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ ബൗളിംഗ് നിരയാണ്. എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും ടോപ്പ് ബൗളിംഗ് നിരയാണ്. എല്ലാവരും മികച്ച പ്രകടനമാണ്. സിറാജ് ആകട്ടെ, റബാദ ആകട്ടെ, ഇവരൊക്കെ നൽകുന്ന ഒരു തുടക്കം ഉണ്ടല്ലോ, തീപ്പൊരു തുടക്കമാണ്. ഹോൾഡർ വന്നതിന് ശേഷം ഹോൾഡർ മിഡിൽ ഓവറുകളിൽ നൽകുന്ന ഒരു ഇമ്പാക്ട് ചില്ലറയല്ല. സോ ഇവരുടെ ബൗളിംഗ് നിര അത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ഈ ബൗളർമാർക്ക് വല്ലാത്തൊരു ആവേശമാണ്. സോ ഗുജറാത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ന് അതാണ്. ഒന്ന്, അവരുടെ ടോപ്പ് ഓർഡറിന്റെ ബാക്ക് ടു ബാക്ക് മികച്ച പെർഫോമൻസ്, മറ്റൊന്ന് ഈ ബൗളിംഗ് നിരയാണ്. ഇവർ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തിയാൽ, ഇപ്പം ഈ സീസണിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ സീസണിൽ ആർ സി ബി അഹമ്മദാബാദിൽ കളിച്ച സമയത്ത് ആർ സി ബിക്ക് ഒരു പരാജയം നേരിടേണ്ട വന്നായിരുന്നു. 158 റൺസ് മാത്രമേ അന്ന് ആർ സി ബി സ്കോറും ചെയ്തുള്ളൂ. അതുകൊണ്ട് അവിടെയാണ് ഗുജറാത്തിന് വരുന്ന ഒരു അഡ്വാൻറ്റേജ്.
10: നമുക്ക് ബാംഗ്ലൂരിന്റെ ഒരു പോസിറ്റീവ്സ് എന്തൊക്കെ പറയാൻ സാധിക്കും?
8: ബാംഗ്ലൂരിന്റെ പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ, ബാംഗ്ലൂരിന് ഒരുപാട് പോസിറ്റീവുകളുണ്ട്. പണ്ടൊരു കാലത്ത് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ബാറ്റിംഗ് നിര മാത്രമായിരുന്നെങ്കിൽ, ഈ തവണ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഒരുപോലെ ഒരുമിച്ച് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഗുജറാത്തിന്റെ ബൗളർമാർ സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ മറു സൈഡിൽ നമ്മുടെ ബൗളിംഗ് നിരയും ഭയങ്കര സ്ട്രോങ് ആണ്. ഭുവനേശ്വർ കുമാർ ഭുവിയുടെ തന്നെ ലൈഫിലെ ഏറ്റവും കിടിലം ഫോമിൽ നിൽക്കുകയാണ്. 2016 ശേഷം പുള്ളിക്കാരൻ അതെ അതെ 2016 കഴിഞ്ഞിട്ട് ഏറ്റവും കിടിലൻ സീസൺ. ഭുവി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഭുവിന്റെ ഏറ്റവും ബെസ്റ്റ് സീസൺ ഈ 2026 ആണ്. അതായത് നമ്മള് ഭുവി എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ഇൻസ്റ്റിങ് ബോളുകളും നക്കൾ ബോളുകളും ഒക്കെ പണ്ട് ഒരുപാട് കണ്ടിട്ടുള്ള, ഇപ്പൊ നക്കിൾ ബോളുകളൊക്കെ ഭൂവി എറിയുന്നത് കുറെ കാലമായിട്ട് കാണുന്നില്ലായിരുന്നു. പക്ഷെ ഈ സീസണിൽ പവർ പ്ലേയിലൊക്കെ ഭയങ്കര ക്രൂഷ്യൽ ടൈമിൽ അങ്ങനെയുള്ള ബോളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വാവ് എന്നുള്ള ഒരു ഫീല് ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്ക് കിട്ടുന്നുണ്ട്. സോ പവർ പ്ലേയിൽ ഭൂവി അവിടെ ഉണ്ട്. ഹേസൽവുഡ് ചിലപ്പോൾ പവർ പ്ലേയിൽ അടി കൊണ്ടാലും ഡെത്ത് ഓവറിൽ ഹേസൽവുഡ് അവിടെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഡഫി കഴിഞ്ഞ മാച്ചിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ബൗളിംഗ് നിര, അതായത് പ്രത്യേകിച്ച് പേസ് ബൗളിംഗ് നിര കുറച്ചുകൂടെ സ്ട്രോങ് ആവും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് കുറെ എന്താ പറയാ ആത്മവിശ്വാസമുള്ള ഘടകങ്ങൾ കൂടുതലാണ്.
10: ഓക്കെ, ഈ ഘടകങ്ങളൊക്കെ ഇന്ന് അവസാനം എങ്ങനെ ഒത്തുചേരും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അതിന്റെ കൂടെ ഒരൊറ്റ ചോദ്യം കൂടെ, ഈ സീസണിലെ ഏറ്റവും ഫേവറേറ്റ് താരമാരാണോ? അച്ഛൻ്റെ
8: ഈ സീസണിലെ ഏറ്റവും ഫേവറേറ്റ് താരം ഒരു 15 വയസ്സുകാരൻ തൂക്കി വൈഭവ് സൂര്യവംശി, വേറൊന്നും പറയാനില്ലല്ലോ. കാരണം പിന്നെ ഒരു ഒരു രക്ഷയില്ലാതെ ഇപ്പൊ ഏതൊരാളാണെങ്കിൽ പോലും വൈഭവിന്റെ പെർഫോമൻസ് കണ്ട് നമ്മൾ കൈയടിച്ചു പോകും. ഒരു കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ്. വൺ ടൈം വണ്ടർ അല്ല, ഞാനൊരു ലൈഫ് ടൈം വണ്ടർ ആണെന്ന് വൈഭവ് തെളിയിച്ചിട്ടുണ്ട്. സോ അതാണ് വൈഭവ് ആണ് താരം. ഈ സാലക്കം നമ്മൾ ഈ സാലക്കപ്പും നമ്മുടെ.
10: അച്ചു ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ മത്സരം എങ്ങനെയായി മാറാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിച്ചു പോകുവായിരുന്നു. അപ്പൊ നമ്മുടെ ഹരുൺ റഷീദിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് എങ്ങനെയാണ്? ഞാൻ രാജസ്ഥാൻ ഫാനാണ്. സഞ്ജു ചെന്നൈയിലോട്ട് മാറിയതോടുകൂടി ചെന്നൈ ഫാനായി മാറി. പക്ഷെ ഇപ്പൊ അതല്ല പ്രശ്നം. ഓറഞ്ച് ക്യാപ്പ് നമ്മുടെ ചെറുക്കന്റെ പേര് കൊടുക്കണം. അത് അവൻ അവകാശപ്പെട്ടു, അത് അവകാശപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ ഗില്ലും സായി സുദർശനും ഒന്നും അധികം റൺസ് എടുക്കരുത്. കപ്പ് ആര് വേണമെങ്കിലും തൂക്കിക്കോട്ടെ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ക്രിക്കറ്റ് ലോകം സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ചെറുക്കനെ കുറിച്ചായിരിക്കും, വൈഭവ് സൂര്യവംശി. തീർച്ചയായിട്ടും ഈ ഒരു സീസണിന്റെ ഏറ്റവും എന്താ പറയുക, നമ്മുടെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു താരമായിട്ട് വൈഭവ് മാറ്റപ്പെട്ടു. ഇനി കേൾക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ലൈഫ് ടൈം വണ്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെ, അച്ചു പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ വൈഭവ് നമ്മുടെ ടീമിനൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം എന്തായാലും മെയിൻ സീനിയർ ടീമിലേക്കൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ പല ഭാഗത്തും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം വൈഭവിൻ്റെ വൈഭവം നിറഞ്ഞ ഒരുപാട് ഇനിയും ഉള്ള നല്ല ഗംഭീരമായിട്ടുള്ള നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് കൂടി എത്തുകയാണ്. മില്ലീനിയം സ്റ്റാർസ് എന്ന മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം 8 കഴിഞ്ഞ് 49 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ്, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

ആ ക്രിക്കറ്റ് വിശേഷം കേട്ട ശേഷം ആ പാട്ട് വന്ന സമയത്ത് മുംബൈ ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ. ഇനി എന്തായാലും നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടല്ല, ബാംഗ്ലൂർ ഫാൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഗുജറാത്ത് ഫാൻസിന് വേണ്ടിയിട്ട് അടുത്ത മണിക്കൂറിൽ ഞാൻ പാട്ട് തരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ബാംഗ്ലൂർ ഫാൻസിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട്. സമയം 8 മണി കഴിഞ്ഞ് 53 മിനിറ്റ്.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. മെയ് 31-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. ഞാനിങ്ങനെ ബാംഗ്ലൂരിന് വേണ്ടിയിട്ടും മുംബൈക്ക് വേണ്ടിയിട്ടൊക്കെ പാട്ട് പ്ലേ ചെയ്തു.

ഇത് സമയത്ത് അടുത്ത് രാജസ്ഥാൻ ഫാൻസ് വന്നിട്ടുണ്ട്. രാജസ്ഥാനു വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ പ്രണയകഥയിലെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം, ഞങ്ങൾ രാജസ്ഥാൻ ഫാൻസ് ഒട്ടും മോശമല്ല എന്ന് പറയും. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പാട്ട്, ഇതിപ്പോൾ എല്ലാ ടീമിന് വേണ്ടി നമുക്കൊരു പാട്ട് പ്ലേ ചെയ്യേണ്ടി വരുമോ നോക്കാം. നമ്മുടെ മലയാളം സിനിമയിലെ പാട്ടുകൾ കണക്റ്റഡ് ആയിട്ട് ഉള്ള അങ്ങനത്തെ പാട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരു ഇന്ത്യൻ പ്രണയകഥ നമുക്ക് പരിഗണിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ ഇന്നത്തെ സൂചനയിലേക്ക് പോവുകയാണ്. നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് എത്തുന്നു. അപ്പോൾ ചിന്ന ചിന്ന സൂചനകളിലൂടെ നമ്മളൊരു സിനിമ ഇതാ കണ്ടുപിടിക്കുന്നു. ഈ സിനിമ 95 റിലീസായത്, 95 റിലീസായ ഒരു സിനിമയാണത്. ഓക്കെ, ഈ സിനിമയുടെ കഥ ശ്രീനിവാസൻ സർ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഈ സിനിമയുടെ കഥ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെതായിരുന്നു. 95 റിലീസായ സിനിമയാണ്. ഈ സിനിമയുടെ പേരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയുമായി കണക്റ്റഡ് ആണ്. ഈ സിനിമയുടെ പേര് നോക്കുവാണെങ്കിൽ പ്രകൃതിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഈ സിനിമയുടെ പേര്. ചെറിയ പേരല്ല, അത്യാവശ്യം നീളമുള്ള ഒരു ഒരു പേരാണ്. അപ്പം ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് പെട്ടെന്ന് അറിയുന്നൊരു സിനിമയാണ്, നല്ല പാട്ടുകളുള്ളൊരു മൂവിയാണ്. ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ, 5000097 എന്ന നമ്പറിലേക്ക്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞു. എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടി കേട്ടോ സിനിമ. ഞാൻ വിചാരിച്ചു കുറച്ച് കടുപ്പാവും എന്ന് വിചാരിച്ചു, പക്ഷേ ഫൈസൽ ഇബ്രാഹിം ആദ്യം തന്നെ സിനിമ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. 95 റിലീസായ ശ്രീനിവാസൻ സർ കഥയെഴുതിയ പ്രകൃതിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേര് വരുന്ന ഒരു സിനിമയാണത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് പി ജെ റൈറ്റ് ആൻസറാണ്, ഫരീസാദ് റൈറ്റ് ആൻസറാണ് അയക്കുന്നത്. അപ്പോൾ ഏതായാലും സിനിമ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000097 എന്ന നമ്പറിലേക്ക്. നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരു ഇന്ത്യൻ പ്രണയകഥ മൂവിയിലെ പാട്ട്. സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഫ്സൽ.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
2: 91.7 കേട്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by shine smarter this season with മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച് മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ശ്രീനിവാസൻ സാർ, അദ്ദേഹം കഥ എഴുതിയ ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഹൈഡൻ സീഗലിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എന്താ എനിക്ക് ഉത്തരങ്ങൾ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 95 റിലീസായ ഒരു സിനിമയാണിത്. പ്രകൃതിയുമായി കണക്റ്റഡ് ആണ് ഈ സിനിമയുടെ പേര് എന്നുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ. ഏതാണ് ആ ചിത്രം എന്നുള്ളതാണ് കൂടുതൽ സൂചന പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന മൂവിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുറ്റപ്പിടിച്ച് കുറച്ച് സൂചനകളിലേക്ക് വന്നത്. ഒരുപാട് പേരുടെ ശരിയുത്തരങ്ങൾ വീണ്ടും ദായത്തി നിൽക്കുന്നുണ്ട്. ഖാൻ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കറക്റ്റാണ് അയച്ചിരിക്കുന്നത്. ടോമിൻ്റെ മെസ്സേജ് ഉണ്ട്, ഹരുൺ റൈറ്റ് ആണ് കേട്ടോ. പ്രിൻസ് ബാബു മെസ്സേജ് അയക്കുന്നുണ്ട്, ആള് റൈറ്റ് ആയിട്ടാണ് വഹിക്കുന്നത്. ഓക്കെ, കറക്റ്റാണ്, കറക്റ്റ് സിനിമയാണ്. ഹരി, ഓ ഹരി ആദ്യം അയച്ചത് വേറൊരു സിനിമയാണ് കേട്ടോ. ശിപ്പായി ലഹള എന്ന് പറഞ്ഞിട്ട് മുകേഷ് അദ്ദേഹമൊക്കെ അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു, ആ സിനിമയാണ് ഹരി ആദ്യം അയച്ചത്. പിന്നെ പക്ഷേ ടെക്നിക്ക് ഹരിക്ക് പിടി കിട്ടി, കറക്റ്റാണ് അയച്ചിരിക്കുന്നത്. മിഥുൻ ലാലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് അയക്കുന്നു. സുനിൽ കുമാറിൻ്റെ മെസ്സേജ് ഉണ്ട്, ലൈസൽ റൈറ്റ് ആൻസർ അയക്കുന്നു. ജസ്റ്റിജുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് അയക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മോർണിംഗ് സവാരിയിൽ നമ്മളിങ്ങനെ ഇതാ ഇനിയും ആ ക്വസ്റ്റ്യൻ കേട്ടില്ലേ, അയ്യോ ഇതാ എന്നാ പിടിച്ചു. 95 റിലീസായ ഒരു സിനിമയാണിത്, 95 റിലീസായ ഒരു സിനിമയാണിത്. ഈ സിനിമയുടെ കഥ ശ്രീനിവാസൻ്റെതാണ്, അതാണ് അടുത്ത സൂചന. പിന്നൊരു സൂചന, ഈ സിനിമയുടെ പേര് പ്രകൃതിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അല്ല റിയാസേ, അതല്ല കേട്ടോ. അതിൽ പ്രകൃതിയുമായി കണക്റ്റഡ് ആയിട്ട് വരുന്ന വേർഡുകളൊന്നും ഇല്ലല്ലോ, വാക്കുകളൊന്നും ഇല്ലല്ലോ. ഓക്കെ, മറ്റൊരു പേരാണ്. ഏതാണ് ഈ സിനിമ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ആലോചിച്ചോളൂ. അതിലും ഓ അതിലും കിട്ടി, അതിൽ ആലോചിച്ച പോലും തീർന്നില്ല, അതിന് മുമ്പ് അതിൽ ഉത്തരം കിട്ടി, കറക്റ്റാണ്. ഓക്കെ, ഓ എനിക്ക് വയ്യ കേട്ടോ, ആള് 95 എന്ന് കേട്ടപ്പോൾ തന്നെ ഈ സിനിമയുടെ പേര് അയച്ചു എന്നാണ് പറഞ്ഞത്. അടിപൊളി അടിപൊളി അടിപൊളി, അതിൽ അതിൽ കറക്റ്റായിട്ടാണ് അയക്കുന്നുണ്ട്, റൈറ്റ് ആൻസറാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ, കറക്റ്റാണ് കറക്റ്റാണ്, അതിൽ കറക്റ്റാണ്, വീണ്ടും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ അയക്കുന്നത്. അമീൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് അമീൻ. അപ്പോൾ ഏതാണ് സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അറിയാനായിട്ട് പോകുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഫുട്ബോൾ ലോകത്ത് നിന്നുള്ള വിശേഷങ്ങൾ തന്നെയായിരിക്കും. അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഖത്തർ ടീം റിലേറ്റഡ് ആയിട്ട് നമുക്ക് വളരെയധികം പ്രതീക്ഷയോടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫിഫ ലോകകപ്പ് മത്സരങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഖത്തർ ടീം അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നു എത്തുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ഡേറ്റുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഏറ്റവും അധികം അഭിമാനകരമായിട്ടുള്ള കാര്യം ആ ഒരു ഖത്തർ ടീമിൻ്റെ സംഘത്തിൽ മലയാളിയായിട്ടുള്ള തഹസിൻ മുഹമ്മദും ഇടം പിടിച്ചിട്ടുള്ള ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു വലിയ നേട്ടം തന്നെയാണ്. എന്തായാലും ജൂൺ 6 ഖത്തറിൻ്റെ ഒരു സൗഹൃദ മത്സരം കൂടി നടക്കാനായിട്ടുണ്ട്. ലോകകപ്പിന് മുന്നോടിയായിട്ടായിരിക്കും ആ ഒരു മത്സരം നടക്കുക. നമ്മളിടയ്ക്ക് പറഞ്ഞു ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആ ഒരു ആവേശം കുറവാണോ കൂടുതലാണോ എന്ന് ചോദിച്ച സമയത്ത് ആദ്യ സമയത്ത് എല്ലാവരും പറഞ്ഞു അത്രയ്ക്കൊരു ആവേശമായിട്ടുണ്ടോ എന്ന് നാട്ടിൽ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം നാട്ടിൽ മാറി മക്കളെ, നാട്ടിൽ കഥ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമായിട്ട് എല്ലാ ഫാൻ ഗ്രൂപ്പ്സും ഓണായി കഴിഞ്ഞു. എല്ലാവരും ഏറ്റവും വലിയ ഫ്ലക്സുകളും എങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും അവരുടെ അവരുടെ ടീമിന് വേണ്ടിയിട്ട് എന്നുള്ള ചർച്ചകളും, അല്ലെങ്കിൽ അത്രമാത്രം വീഡിയോസും നമുക്ക് പല പല സ്ഥലങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. നമ്മൾ അങ്ങനെയുള്ള അതിഥികളിലേക്കൊക്കെ കൂടുതലായിട്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ആരിയ 2 മൂവിയിലെ പാട്ടാണ് കേൾക്കുന്നത്. സമയം 9 കഴിഞ്ഞ് 20 മിനിറ്റ്. മോർണിംഗ് സവാരി, ഞാനിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
4: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

നരസിംഹ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ ദാ ഇപ്പൊ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. കുറച്ചൊരു ചെറിയ സൂചനകളിലൂടെ നമ്മളൊരു സിനിമ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു രഞ്ജന്റെ ഒരു ലഞ്ചിന്റെ ഒരു സമ്മാനം കൂടി ഇന്നത്തെ ദിവസമാണ് കേട്ടോ. ഇന്നൊരു 12:30 ഖുറേഷി മന്തി റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രില്ലിലേക്ക് നിങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ടുള്ള ഒരു അവസരമാണ്. ഇത് റൈറ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും ഭാഗ്യശാലിയായിട്ടുള്ള ഒരാൾക്കാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. ഖുറേഷി മന്തി റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രില്ലിലേക്ക് വന്നിട്ട് ഇന്നത്തെ ലഞ്ച് ഒന്ന് അടിപൊളിയാക്കാനുള്ള ഒരവസരം ദാ ഇപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റൈറ്റ് ആൻസർ പറഞ്ഞവരിൽ നിന്നും ഭാഗ്യശാലികളായിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സൂചനകൾ ദാ ഇങ്ങനെയായിരുന്നു. ഞാൻ വെച്ച് സൂചന കുറച്ചുകൂടെ സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ ലഞ്ച് സെറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഈ സൂചനയിൽ തന്നെ അങ്ങോട്ട് പോകാം. ഈ സിനിമയുടെ കഥ ശ്രീനിവാസൻ സാറിൻ്റെതാണ്. 95 റിലീസായ സിനിമയാണിത്. പ്രകൃതിയുമായി ഈ സിനിമയുടെ പേരിനൊരു കണക്ഷനുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കുന്നവരിൽ നിന്നും ഭാഗ്യശാലികളായിട്ടുള്ള ആളുകളെ കാത്ത് ദാ അതിഗംഭീരമായിട്ടുള്ളൊരു ഇന്നത്തെ ഒരു 12:30 തന്നെ ഇന്നൊരു ഗംഭീര ലഞ്ച് സെറ്റാണെന്നുള്ളതാണ്. ഖുറേഷി മന്തി റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രില്ലിലേക്കാണ് നിങ്ങൾക്ക് അവർ ഇൻവൈറ്റ് കിട്ടാനായിട്ട് പോകുന്നത്. റൈറ്റ് ആൻസർ പറഞ്ഞവരിൽ നിന്നും ഭാഗ്യശാലിയായിട്ടുള്ള ഒരാൾക്കായിരിക്കും ഈ ഒരു കിടിലൻ ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. ഇനിയിപ്പോൾ ഞാൻ സൂചന ഇനിയും പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സിനിമ ഏതാണെന്നും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ വേഗം തന്നെ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ 5000917 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലൻ പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ചെന്നൈ ബീറ്റ്സിൽ Chennai beats Tamil head of the hour in the art of podumakkolanda

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
5: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: Malabar Golden Diamonds Morning Safari,
8: brought to you by Shine Smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം pay ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ dazzling new designsുമായി.
9: In association with
10: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger.
11: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
12: സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി. ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ കാലാവസ്ഥയിൽ ഒരു അരമണിക്കൂർ മുൻപേ എത്താനാകെ കറക്റ്റാണ് സനൽജി, അതങ്ങ് കണ്ടുപിടിച്ചു എന്നെനിക്ക് മനസ്സിലായിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഖുറേഷി മന്തീർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രില്ലിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്നൊരു 12:30 എത്തി അതിഗംഭീരമായിട്ടുള്ളൊരു ലഞ്ച് ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലെ ഒരു വിന്നറിനായിരിക്കും ഈ ഒരു ലക്കി ചാൻസ് കിട്ടാനായിട്ട് പോകുന്നൊരു ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡൈനിങ് എക്സ്പീരിയൻസിലേക്ക് എത്താനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ അതാരാണ്, ഇവിടെ എവിടെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ തിരിച്ച് വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നിന്ന് ലക്കി വിന്നറായിട്ടുള്ള ഒരാളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റൈറ്റ് ആൻസറിലേക്ക് നമ്മൾ വരേണ്ട സമയം എത്തിയിട്ടുണ്ട് അല്ലേ. സനൽജി പറഞ്ഞ പോലെ ഈ കാലാവസ്ഥയിൽ ഒരു അരമണിക്കൂർ മുൻപേ എത്താൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതെ, കറക്റ്റാണ്, റൈറ്റ് ആൻസറാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കമൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമയുടെ കഥ ശ്രീനിവാസൻ സാറിൻ്റെതായിരുന്നു. ഏതാണ് ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ദിവസം റിലീസായൊരു സിനിമയാണ് കേട്ടോ. 95 മാർച്ച് 31 റിലീസായൊരു സിനിമയായിരുന്നു മഴയെത്തും മുൻപേ എന്ന് പറയുന്ന ആ ഒരു സിനിമയായിരുന്നു നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സുനിൽ കുമാർ എന്താ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഷിജോയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, യൂനസ് മെസ്സേജ് ചെയ്തു, അരുൺ ജി മെസ്സേജ് ചെയ്തു, സഫ്ദുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, എച്ച് എസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു, ധനീഷ് മെസ്സേജ് ചെയ്തു, മുജീബിൻ്റെ മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മഴയത്ത് മുൻപേ എന്ന് പറയുന്ന ആ സിനിമ തന്നെയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ ഫാൻസൊക്കെ ഓണായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഇപ്പം നാളെ മുതൽ കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾ, ലോകകപ്പ് ഫുട്ബോൾ വിശേഷങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അറിയുന്നതായിരിക്കും. ഏതായാലും അർജന്റീന ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു അല്ലേ. 26 സ്ക്വാഡിനെയാണ് പരിശീലകൻ അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2022 ലോകകപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഒട്ടുമിക്ക താരങ്ങളെ മിക്കുറിയും അർജന്റീനയുടെ സംഘത്തിലുണ്ട് എന്നുള്ളതാണ്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന തുടർച്ചയായിട്ടുള്ള 2 ലോക കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് കാത്തുകാത്തിരിക്കാം, വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ലോകകപ്പ് വിശേഷങ്ങൾ, ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും ഞാൻ അങ്ങോട്ട് ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് മൈൻഡ് ആക്കണ്ട, വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ ദിവസം മുന്നോട്ട് പോകട്ടെ എന്ന് വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. കൂടെ ഇന്നത്തെ ദിവസം ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്, നമ്മളിങ്ങനെ കാത്തിരുന്നൊരു ദിവസമാണ്. ഈ ഒരു കിരീടം ആരെടുക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത്. ഗുജറാത്താണോ ബാംഗ്ലൂരാണോ, ഏത് ടീമായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ബാംഗ്ലൂരിന് വേണ്ടി ഓൾറെഡി ഒരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തു, ഇനിയിപ്പോൾ ഗുജറാത്ത് ഫാൻസിന് വേണ്ടിയിട്ട് ഞാൻ ഏത് പാട്ടാണ് സെറ്റ് ചെയ്തത്? പുലിവാൽ കല്യാണം സിനിമയിലെ പാട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നു. ഇനി ഹോം ഡെലിവറിയിൽ അഷ്ടമി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും.

സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഈദ് അവധിക്ക് ശേഷം ഖത്തറിലെ സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മന്ത്രാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ പതിവ് പോലെ പ്രവർത്തനം ആരംഭിച്ചു. ഈദ് അവധിയിലും ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രികളിലെ അടിയന്തര വിഭാഗങ്ങളും ഹെൽത്ത് സെന്ററുകളും സജീവമായി പ്രവർത്തിച്ചു. ഫിഫ ലോകകപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഖത്തർ ദേശീയ ടീം അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. കഴിഞ്ഞ ദിവസം അയർലൻഡിൽ സന്നാഹ മത്സരങ്ങളിൽ പങ്കെടുത്ത ശേഷമാണ് ടീം യു എസിലേക്ക് യാത്ര തിരിച്ചത്. ലോകകപ്പിന് മുന്നോടിയായി ജൂൺ 6 ഖത്തർ സൌഹൃദ മത്സരത്തിനായി കളത്തിലേക്കിറങ്ങും. സന്ദർശക വിസകൾക്ക് നൽകിയിരുന്ന ഇളവുകൾ ജൂൺ മുതൽ അവസാനിക്കുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ജൂൺ 7 മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരികയും ഇളവുകൾ അവസാനിക്കുകയും ചെയ്യും. അത്യന്തം ആവേശകരമായ കലാശ പോരാട്ടത്തിൽ ആഴ്സണലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന് പി എസ് ജി തുടർച്ചയായ 2 തവണയും യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: You're listening to
3: Radio Suno 91.7. Kettu kettu kootu kooda.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിലെ അശ്വിയാണ് കൂടെയുള്ളത്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണെന്നേ, കുറച്ചധികം ദിവസങ്ങളൊക്കെ ഒന്ന് ലീവ് എടുത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കുറെ പണിത്തിരക്കും കാര്യങ്ങളായി ഓടിക്കൊണ്ടിരിക്കുകയാണോ? ആ ഓട്ടത്തിനിടയിൽ ഞാനും കൂടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഓട്ടത്തിലായിരിക്കും. ഒരുപാട് പെൻഡിങ് വർക്ക്സ് ഉണ്ടാവും, അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. പക്ഷെ നേരെ തിരിച്ച് വീട്ടിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം ചേച്ചിമാരുണ്ടാവും. ചിലപ്പോൾ അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്നും ഈ പറഞ്ഞ പോലെ ലീവൊക്കെ കഴിഞ്ഞ് ചിലരൊക്കെ ഓഫീസിലേക്ക് പോയി, ചിലരൊക്കെ ഇപ്പോൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ചൊരു സമാധാനം കിട്ടുന്നുണ്ടോ? ജസ്റ്റ് ജോക്കിംഗ് ടോ. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ശബ്ദമൊക്കെ ഇങ്ങനെ നിന്ന് പോയി, ഭയങ്കര സൈലന്റ് ആയ പോലെ ആയിരിക്കും ചിലപ്പോൾ തോന്നുക. അപ്പോൾ അങ്ങനെയാണോ, എന്താണ് നിങ്ങളുടെ ഒരു ആഫ്റ്റർ ദിസ് ഹോളിഡേ എഫക്റ്റ് എങ്ങനെയാണ്, അത് പറയാനായിട്ട് മറക്കണ്ട. 5000997 എനിക്ക് മെസ്സേജസ് പോന്നോട്ടെ. ഗുഡ് മോർണിംഗ് അശ്വമി, ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അമീൻ. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിരുന്നു ഈ പറഞ്ഞ പോലെ വീക്കെൻഡൊക്കെ നല്ലപോലെ ആഘോഷിച്ചു. ആൻഡ് അതിനിടയിൽ അടുത്ത നമ്മുടെ നീതി മോഹൻ വെള്ളിയൂരിൻ്റെ മെസ്സേജ് ഉണ്ടല്ലോ, ഇതെന്താ ഇത്, നാട്ടിലേക്ക് പോകാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചിരുന്നേ. ഓക്കെ, ഞാൻ എന്തായാലും വായിച്ചു നോക്കാം കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഇത് കിട്ടാതെ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ആൻഡ് അതിനോടൊപ്പം ഹാരിസ്, എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. സോ ഗുഡ് മോർണിംഗ് മെസ്സേജസും, നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള മെസ്സേജും, അതിനോടൊപ്പം തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഗസ്റ്റൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങളും. ആൻഡ് ഓഫ് കോഴ്സ് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു മോർണിംഗ് മെസ്സേജ് അല്ലെങ്കിൽ മോർണിംഗ് തോട്ട് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 5000997 ലേക്ക്.

0: happiness. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on Apple Podcast
0: and Google Podcast.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. ഹോം ഡെലിവറി.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-ൽ gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: Joyalukkas, world's favorite jeweler.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: തീരെ ഉഷാറില്ലെന്നേ, ആഫ്റ്റർ 5 days അഗെയിൻ വർക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ 5 ദിവസത്തിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളിലും അതിഗംഭീരമായിട്ട് നമ്മൾ ഈദിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചതിന്റെ തന്നെ കുറച്ചൊക്കെ ബാക്കി. അതായത് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നല്ല അടിപൊളി ചിക്കൻ കറി ആയിരിക്കാം, അല്ലെങ്കിൽ ബീഫ് വരട്ടിയതായിരിക്കാം, ഒക്കെ പോട്ടെ, ബിരിയാണി പോലും ബാക്കി വന്നത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ഇങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. കുറച്ച് ചോറ് സാമ്പാറും കിട്ടിയിരുന്നെങ്കിൽ എന്ത് ഫീൽ ചെയ്യാറുണ്ടോ? ആ ഒരു ഫീലിലാണോ ഇപ്പൊ നിങ്ങളുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പറയൂട്ടോ, അങ്ങനെ നല്ല ഉഷാറായിട്ട് ഊണ് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. അതിനോടൊപ്പം നിങ്ങളും പറഞ്ഞുതരാം ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല ഊണ് കിട്ടുന്ന സ്ഥലങ്ങൾ കേട്ടോ ഖത്തറിൽ തന്നെ. ഇപ്പം ബാച്ചിലേഴ്സ് ആയിരിക്കാം കുറെ പേര്, വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ കഴിക്കാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ എന്തായാലും സജസ്റ്റ് ചെയ്യണേ. കാരണം ഈ ഓണമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നോൺ വെജ് കിട്ടിയാൽ കൊള്ളാമെന്നും, നേരെ തിരിച്ച് ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് ഇത്തിരി വെജിറ്റേറിയൻ കഴിച്ചാൽ കൊള്ളാമെന്നും തോന്നുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ. അതെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ്ലി ഒരേ ടേസ്റ്റ് തന്നെ നമ്മുടെ നാവിന് വരുമ്പോഴത്തേക്കും ഒരു മാറ്റം എന്തായാലും ആഗ്രഹിക്കും. ഈ പുറത്തുനിന്നൊക്കെ തന്നെ ഭയങ്കര ചൈനീസ്, ഇറ്റാലിയൻ അങ്ങനെയൊക്കെ കുറേ ക്യുസീനൊക്കെ ട്രൈ ചെയ്തെല്ലാം കഴിഞ്ഞ് കുറച്ച് കഞ്ഞിയും പയറും കിട്ടിയിരുന്നെങ്കിൽ ഇത് തോന്നൂലേ, അതേ സിറ്റുവേഷൻ. അത് തന്നെയാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്ന നമ്മുടെ ഒരു ബാക്ക് ടു നമ്മുടെ നോർമൽ റുട്ടീനിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചൊന്നും ഡിഫറെൻ്റ് ആയിട്ട് പോകാനായിട്ടും നമ്മുടെ ബോഡി അപ്പോൾ റിയാക്ട് ചെയ്യുന്നതാണത്. എന്തായാലും ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഊണ് കിട്ടുന്ന സ്ഥലം വേഗം തന്നെ പറഞ്ഞോളൂ 5000997.
1: ചെന്നൈ ബീറ്റ്സ്.

വെജ് അത്ര ഇഷ്ടമല്ല, ഞാൻ പ്യുവർ നോൺ വെജ് ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ചിലരുണ്ടെന്നേ, എത്രയൊക്കെ ശ്രമിച്ചാലും വെജിറ്റേറിയൻ അങ്ങോട്ട് കഴിക്കാൻ ഇരുന്ന് തരില്ല, അത് വല്ലാത്തൊരു കഷ്ടമാണ്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അമീനെ, ചില സജഷൻസ് ഒക്കെ ഞാനും പറഞ്ഞുതരാം. ഹാപ്പി ബർത്ത്ഡേ ടു അവർ ലിറ്റിൽ പ്രിൻസ് ആൻഡ് ബിലവഡ് സൺ എന്ന് പറഞ്ഞിട്ട് ജമീൽ ആൻഡ് മുഹസീനയുടെ മെസ്സേജ് ആണ്. ഈസ ബിൻ ജമീലിന്റെ ബർത്ത്ഡേ ആണ്. ആഹാ, ഇത് എനിക്കറിയാവുന്ന ഈസക്കുട്ടനാണെന്നുണ്ടെങ്കിൽ എന്റെ മോനെ കുരുത്തക്കേടിന്റെ ആശാനാണ്. ആളൊരു സ്ഥലത്ത് നിൽക്കില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് നമ്മുടെ ചാലിയാറിലെ ജമീൽക്ക് ആണെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും അതുകൊണ്ട് തന്നെ ഈസക്കുട്ട, ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഡാർലിംഗ്.

അപ്പൊ ബർത്ത്ഡേ ആയിട്ട് അടിച്ചു പൊളിക്കൂ. ഈ പറഞ്ഞ പോലെ മോന് ആവശ്യത്തിലധികം ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുത്ത്, ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ആശാനെ ആകത്ത് മൊത്തത്തിലൊന്ന് സ്പോയിലാക്കിക്കോ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എനിക്കുള്ള ചെലവ് ഇങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ. ഓക്കെ, ആ ഒരു ബർത്ത്ഡേ വിഷയം പറഞ്ഞുകൊണ്ട് നേരത്തെ വിജയേട്ടാ, ഗുഡ് മോർണിംഗ്, എന്നാ ഉണ്ട് വിശേഷം, സുഖാണോ? അടിപൊളി പാട്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണല്ലോ, താങ്ക് യു സോ മച്ച്. എന്തായാലും പാട്ടും വിശേഷം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഊണ് കിട്ടുന്ന സ്ഥലം ഏതാണ് മെസ്സേജ് അയക്കുക. 5000997 ലീക്ക് എന്ന് എന്റെ കുറച്ചധികം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാട്ടോ. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. സോ കീപ് ലിസണിംഗ്, ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മാറ്റി ചിന്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരികയായിരുന്നു. അതായത് ഫുഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഭയങ്കരമായിട്ട് നോൺ വെജ് ഒക്കെ കഴിച്ചു, അതായത് രാവിലെ പത്തിരിയും ഇറച്ചിക്കറിയും കഴിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി കഴിച്ചു, അങ്ങനെ അങ്ങനെ വീണ്ടും റിപ്പീറ്റഡ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരിത്തിരി ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി രാവിലെ കഴിക്കാൻ കിട്ടുക, ഉച്ചയ്ക്ക് ഇത്തിരി ഊണ് കിട്ടുക, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളുടെ ഒരു ഒരു ബേസിക് ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് തോന്നുന്ന ഒരു തോന്നൽ, ഉള്ളിൽ തോന്നുന്ന ഒരു സംഭവം. എന്തായാലും നിങ്ങൾ അതുപോലെ തന്നെ തോന്നുന്ന രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ മാക്സിമം ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ആയിട്ട് ഊണ് കിട്ടുന്ന സ്ഥലത്തെ കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. അപ്പൊ ഈ ഊണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ചിലർക്കൊക്കെ ജസ്റ്റ് ഒരു ഫിഷ് കറി മീൽസ് മതിയായിരിക്കാം, മറ്റു ചിലർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കണം ടേസ്റ്റ്, അവിയലും തോരനും ഒക്കെ കിട്ടുന്ന സൂപ്പർ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നാറുണ്ടാവാം. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ സിഗ്നേച്ചർ ബൈ മർസയിൽ ഒരു ഇതുണ്ടായിരുന്നേ, കൈൻഡ് ഓഫ് ബുഫേ പോലെ. പക്ഷെ അന്ന് ഞാൻ അവിടെ പോയി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഫുൾ നല്ല അടിപൊളി ചോറും ആവിയലും തോരനും ഒക്കെ ആയിരുന്നു. ഇപ്പം അതില്ല, ബട്ട് സ്റ്റിൽ അവരുടെ അവിടുത്തെ ഊണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ യു ക്യാൻ ട്രൈ ദാറ്റ്. പിന്നെ മൈ ഓൾ ടൈം ഫേവറേറ്റ് ഇസ് ദോശ സ്ട്രീറ്റ്. എന്താണെന്നറിയില്ല, എനിക്ക് അവിടുത്തെ ഊണ് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ സോറി, പറയാതിരിക്കാൻ പറ്റില്ല, ഓറിയന്റൽ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ്, അവിടുത്തെ ഊണ് വേറെ ലെവലാണ്. ഇതൊക്കെയാണ് എൻ്റെ ടോപ്പ് ആയിട്ടുള്ളത്. അയ്യോ, ഇതിൻ്റെയൊക്കെ ഇടയിൽ വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കുന്ന എം ആർ ഐയിലെ വെജ് മീൽസ് ഞാൻ മിസ് ചെയ്തു. പക്ഷേ ആ ഒരു വെജ് മീൽസിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗോബി മഞ്ചൂരിയനും കൂടി ഉണ്ടല്ലോ, ഡ്രൈ ആയിട്ട് അടിപൊളിയാണ്. നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കുന്നത് എന്താ ചൈനീസ് നല്ല നാടൻ ഊണിൻ്റെ കൂടെയെന്ന്, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് പറയൂ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ചിലർക്ക് കുറച്ച് വിഷസൊക്കെ കൊടുക്കാനുണ്ട്. പ്രത്യേകിച്ചും നാളെ എന്ന് പറയുന്നത് ജൂൺ 1 ജൂൺ 1 പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ വരുന്നില്ലേ, നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. പക്ഷെ അതിന് മുൻപായിട്ടൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ,
7: ദിഗംബരൻ.
8: തിരനുറയും ചുരുൾ മുടിയും
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.
7: ചെന്നൈ ബീറ്റ്സ്.
9: ടോപ്പ് ഹെഡ് ഓഫ് ദി ആർ.
10: എന്താ ആട്ടം പോതുമാക്കൊണ്ട്.

ഇന്നത്തെ ദിവസം നാട്ടിൽ നിന്നും വരുന്ന ഫോൺ കോളുകൾക്ക് ഒരു പ്രത്യേക രസമുണ്ടാവും. കാരണം മക്കളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാട്ടർ ബോട്ടിൽ, പുതിയ സ്കൂൾ ബാഗ്, സ്കൂളിലേക്ക് പോകാനുള്ള ബുക്കുകൾ പൊതിയുന്നതിൻ്റെ തിരക്ക്, ഇതൊക്കെ കാണിച്ചു തരാനുള്ള ആകെ മൊത്തത്തിലുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും. നമ്മളെപ്പോഴും പറയാറില്ലേ, പിറ്റേ ദിവസം കുറേ നാൾക്ക് ശേഷം സ്കൂളിലേക്ക് പോകുമ്പോൾ ഇന്ന് ഈ ദിവസം ഉറക്കം കിട്ടില്ല, അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോകുമ്പോൾ ഉറക്കം കിട്ടില്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരിക്കും ഇപ്പം നാട്ടിലെ കുട്ടികൾക്ക്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ മടിയൊക്കെ ഉണ്ടാവുമെങ്കിലും മറ്റു ചിലർക്ക് ആ ഒരു ബാക്ക് ടു സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ്. ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ അതൊരു മെമ്മറിയും കൂടിയാണ്. ജൂൺ 1st സ്കൂൾ തുറക്കും എന്ന് വിചാരിച്ച് നമ്മളൊക്കെ തന്നെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില ടീച്ചേഴ്സൊക്കെ ഈ പറഞ്ഞ പോലെ എന്താകും ഏതാകും എന്ന് അറിയാതെ ആകെ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ബുക്ക് പുതിയ, നെയിം സ്ലിപ്പ് ഒട്ടിക്കുക, പിന്നെന്താണ് ചോറ്റുപാത്രത്തിൽ വരെ ഞാൻ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് കൊണ്ടുപോകുന്ന സമയം ഞാൻ ആലോചിക്കുകയായിരുന്നേ. അങ്ങനെ ഓരോ കാര്യങ്ങളും തലേ ദിവസം ഇരുന്ന് സെറ്റ് ചെയ്യുന്നത് അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. എന്തായാലും ആ ടൈമിൽ എനിക്കിവിടെ മെസ്സേജ് തത്തയുടെ വക വന്നിട്ടുണ്ട്. ഹായ് അശ്വമി, കാപ്പിയൊക്കെ കുടിച്ചോ? ഓ, കാപ്പി കുടിച്ചു, പക്ഷേ ചില നാട്ടിൽ പറയുന്ന പോലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന കാപ്പി കുടിച്ചിട്ടില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇന്ന് ലഞ്ചിലേക്ക് ഡയറക്റ്റാണ്. അതെന്താണ് കാരണം ഞാൻ പിന്നെ പറയാം. എന്തായാലും ഗുഡ് മോർണിംഗ് ഓൾ. നാളെ നാട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ആശംസകൾ നേരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും എല്ലാവർക്കും എൻ്റെ വക വിഷസ് അറിയിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ തന്നെ നാട്ടിൽ സ്കൂളിൽ പോകാനായിട്ട് ഇപ്പോൾ ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തൊക്കെ പ്രത്യേകിച്ച് എൻ്റെ അന്വേഷണം പറയാം കേട്ടോ. അവരയച്ചു തന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാവുമല്ലോ, ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെയും ഇന്ന് തയ്യാറെടുപ്പിൻ്റെയും ഒക്കെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നേ 5000970 മെസ്സേജ് ആയി തന്നെ അയക്കുക. സോ ദാറ്റ് ഐ ക്യാൻ ഓൾസോ സീ ദാറ്റ്. ആൻഡ് യുനോ, ഭയങ്കര മെമ്മറീസ് ആണ്, ഭയങ്കര എന്തോ പുറകിലേക്ക് പോയിപ്പോയി ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ ഇങ്ങനെ ബുക്ക് പൊതിയുന്നൊക്കെ. ആ ബുക്ക് പൊതിയുന്നതിന് വരെ ഒരു രീതി ഉണ്ടായിരുന്നു, അത് നമ്മളുടേതായ കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അടി ഉണ്ടാക്കും, ബഹളമായിരിക്കും വീട്ടിൽ. ഒരു സമയത്ത് അമ്മയാണ് ബുക്ക് പൊതിഞ്ഞ് തരുന്നതെന്നുണ്ടെങ്കിൽ പിന്നൊരു സമയത്ത് ചിലപ്പോൾ ചേട്ടനായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കൊന്ന് കുറച്ചും കൂടി വലിയ കുട്ടികളായി കഴിഞ്ഞാൽ ബുക്ക് പൊതിയൽ പോലും ഉണ്ടാവില്ല, അതാണ് അവസ്ഥ. അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ സ്കൂളിൽ പോകുന്നതിൻ്റെ തലേ ദിവസം പണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്തായിരുന്നു, മെസ്സേജ് അയക്കണേ 5000970.

0: 5 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫോൺ, മത് ഗൂത്ത്.
4: ആക്ഷൻ മോനെ, ദിനേശ അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
8: ഷൈൻ സ്മാർട്ടർ ദിസ് സീസൺ വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്മാർട്ട് എക്സ്ചേഞ്ച്. മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും, സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: വചനങ്ങളിലൂടെ നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
5: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
4: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: Joy Alukkas 917 evenings
1: presented by Joy Alukkas, world's favorite jeweler.
0: Joy Alukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
2: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
8: Daiso, let's make every outing unforgettable.
1: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today. You are

മോർണിംഗ് ഈ ഒരു മ്യൂസിക് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കൂല്ലേ, ഭയങ്കര രസമാണ് സാജലിൽ ഈ ഒരു പാട്ട്. എസ് പി ബി ആൻഡ് അൽക യാഗ്നിക് പാടിയ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സനാ സിഗ്നൽ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ തന്നെയാണോ? അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് എല്ലാവരും കൂടി അടിപൊളി ഒരു മന്തിയൊക്കെ കഴിക്കാനായിട്ട് പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫൈസലും മെസ്സേജ് അയച്ചു, താങ്ക്സ് കുറേശ്ശി മന്തി കഴിക്കാനുള്ള ഓഫർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കുറച്ചധികം ആൾക്കാരെ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേശ്ശി മന്തി റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഗ്രിൽസ് കഴിക്കാനായിട്ട് പോകാനായിട്ട്. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ, അതെങ്ങനെ ഉണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നായിരിക്കും. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഊണിനെ കുറിച്ചിട്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നും ചെറുതായിട്ടൊന്ന് മന്തി മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. എനിവേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പറഞ്ഞ പോലെ സൺഡേ ആണ്, അഫ്കോഴ്സ് മെയ് 31st മന്ത് എൻഡിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് ടാസ്കുകൾ ഇന്ന് ടോട്ടലി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ സോങ്സും അതിനോടൊപ്പം ഒരുപാട് ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളും വെയിറ്റിംഗ് ആണ് കേട്ടോ. പക്ഷെ ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് നേരൊരു പാട്ടിലേക്ക് പോയാലോ? കൽക്കട്ട ന്യൂസിൽ നിന്നുള്ള സോങ്ങാണ്.

കൂട്ടുകൂടാം. This is home delivery only on Radio Sunoh 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇത് ഹോം ഡെലിവറി ആണ്. ഹോം ഡെലിവറി വിശേഷങ്ങളൊക്കെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ല നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഈ പാട്ട് വെച്ച് തരുമോ, എനിക്ക് ആ പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരുടെ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ എത്താൻ കേട്ടോ, ഞാൻ എന്തായാലും ആ പാട്ടൊക്കെ വയ്ക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ തന്നെ ഓക്കെ ഇഡ്ഡലി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഇതാണ് എൻ്റെ ചോദ്യം. ലോകത്തിലെ ഇഡ്ഡലി തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 5000-00917-ലേക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ എന്താണ്? ഏറ്റവും മോനത പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ ഫേവറേറ്റ് സോങ് ഫ്രം കാലിക്കറ്റ് ന്യൂസ് എന്നൊക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം മനസ്സിലായല്ലോ, ഇഡ്ഡലി തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്ന് മെസ്സേജ് അയച്ചോളൂ. അതിൽ നിന്നായിരിക്കും ഞാൻ അടുത്ത കുറച്ചധികം വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ തവണ നമ്മളെപ്പോഴായിരുന്നു പറഞ്ഞേ, ദോശ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് സ്ഥലമാണെന്ന് നിങ്ങൾ ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്കറിയേണ്ടത് ഇഡ്ഡലി ഇങ്ങനൊരു സ്ഥലമുണ്ടോ? നീതിമോഹൻ ചെറുതായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണോ? ഒന്നും കൂടി ഒന്ന് ടൈപ്പ് ഒന്ന് മാറ്റി അയക്കൂ. അതല്ല കേട്ടോ, വേറെ സ്ഥലമാണ്. ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ടൊന്ന് മെസ്സേജ് അയച്ചേ 5000-00917-ലേക്ക്. ഇഡ്ഡലിയുടെ തലസ്ഥാനം ഏത് സ്ഥലമാണ്? മെസ്സേജ് പോന്നോട്ടെ 5000-00917. SBB പാടിയ മറ്റൊരു ഫേവറേറ്റ് ഹിന്ദി സോങ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91

0: Access. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി

പ്ലെയിൻ ഇഡ്ലി, തട്ട് ഇഡ്ലി, കാഞ്ചീപുരം ഇഡ്ലി, റവ ഇഡ്ലി, പൊടി ഇഡ്ലി, ഓട്സ് ഇഡ്ലി, പോഹ ഇഡ്ലി, മില്ലറ്റ് ഇഡ്ലി, അങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് രാമേശ്വരം ഇഡ്ലി വരെ എത്തേണ്ടി വരും. കുറെ പേര് അയച്ചിരിക്കുന്നത് അതാണെന്നേ. വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ. ഞാൻ ഇഡ്ലി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് രാമേശ്വരം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്, കാരണം രാമേശ്വരം ഇഡ്ലി അത്രയും ഫേമസ് ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചത് എനിക്ക് മനസ്സിലായി. പക്ഷേ ചെന്നൈ ആണ് റൈറ്റ് ആൻസർ. ചെന്നൈ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്ന സ്ഥലം. ആൻഡ് ഓഫ് കോഴ്സ് അവിടെ ഒരുപാട് ഒരുപാട് ഈ പറഞ്ഞ പോലെ വെറൈറ്റീസ് ഓഫ് ഇഡ്ലി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതൊന്നും അല്ല, ഇതിലപ്പുറമായിരിക്കും ഇഡ്ലിയുടെ വെറൈറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. ആൻഡ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേരൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഫുഡുകൾ ഓരോ ദിവസം കൊടുത്തു വിടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടാസ്ക് ഒക്കെ വരുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ടിഫിനിലേക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഇഡ്ലി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഡ്ലിയുടെ ബാറ്ററിനകത്ത് ഏതൊരു കളർ നമുക്ക് ആഡ് ചെയ്തും അതിനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് പേരിപ്പോൾ ചെയ്തെടുക്കുന്നതാണ്. നല്ല ക്യാരറ്റ് ഇഡ്ലി, ബീട്രൂട്ട് ഇഡ്ലി ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല ഹെൽത്തി ആണ്. അറ്റ് ദ സെയിം ടൈം നല്ല രസമായിട്ട് അത് ചെയ്തെടുക്കാനും പറ്റും, ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയൂ കേട്ടോ. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. മെസ്സേജ് അയക്കാൻ മറക്കണ്ട 5000917 ലേക്ക്.

0: are listening to Radio Sino 91.7 FM, Qatar's favorite radio station. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
1: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ

0: ഇഡ്ഡലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇഡ്ഡലി വന്നു. അതിനിടയിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ ഇപ്പോഴും രാമേശ്വരം എന്നൊക്കെ പറഞ്ഞു വരുന്നു. അല്ല കേട്ടോ, രാമേശ്വരം എന്നൊന്നല്ല, ചെന്നൈ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇവിടെ ഖത്തറിൽ പോലും അത് എവിടെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോയി കഴിക്കാറുള്ള ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ തന്നെ പൊതുവെ നോർമൽ ഇഡ്ഡലിയെക്കാട്ടിയും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആണ് ബേസിക്കലി. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു റെസിപ്പിയിലേക്ക് തന്നെ പോയാലോ. ഇന്നത്തെ ആ ഒരു ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് നമുക്ക് കടക്കാം.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ ബിഎംആർ പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: അപ്പോൾ എന്തായാലും ബി എം ആറിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് മറക്കണ്ട. നമ്മുടെ ബർവ വില്ലേജിലാണ് ബി എം ആർ ഉള്ളത്. അവിടുത്തെ ഡിന്നർ ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അത് കഴിക്കാൻ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലേക്കാണ് ഞാൻ പോകുന്നത്. സോ ബേസിക്കലി ഇത് രാമശ്ശേരി ഇഡ്ഡലി തന്നെയാണ്. ഭയങ്കര യുണീക്കായിട്ട് ഭയങ്കര ഫ്ലാറ്റ് രീതിയിലിരിക്കുന്ന ഒരു ഇഡ്ഡലിയാണ്. സാധാരണ ഇഡ്ഡലി തട്ടിലല്ലല്ലോ നമ്മളത് ഉണ്ടാക്കുക. അതിൽ തന്നെ ആ തട്ടിൽ തന്നെ വേറൊരു ഇത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന് പറയുക, അപ്പം ഉണ്ടല്ലോ, എന്താ കൽത്തപ്പം, അല്ലെങ്കിൽ ഞങ്ങളുടെ അങ്ങോട്ടേക്കൊക്കെ എന്തായിരുന്നു അതിന് പറയുന്നത്, ഞാൻ മറന്നു, എൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. ആ ഒരു അപ്പം ഉണ്ടാക്കുന്ന അതേ പ്ലേറ്റിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 കപ്പ് ഇഡ്ഡലി, ആ ഒരു അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റൈസ് ഏതാണോ അത് നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ ഒരു കപ്പ് നോർമൽ റൈസ് എടുക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് നമുക്ക് ബ്ലാക്ക് ഉറുദാൽ എടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉലുവ, അതാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇതിൻ്റെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ കുക്ക്ഡ് റൈസ്, നമ്മളെപ്പോഴും തലേന്നത്തെ ചോറോ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊതുവേ ചേർക്കാറുണ്ടല്ലോ, അതുപോലെ ഒരു 1/2 കപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് നല്ല പോലെ ഇത് സോക്ക് ചെയ്ത് വെച്ച് നല്ലപോലെ നെക്സ്റ്റ് ഡേ മാക്സിമം പറ്റുകയെന്നുണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ഒരു 4 to 5 hours ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുത്ത് ആ ഒരു മിക്സ്ചർ വേണം ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് നാൾ മുൻപൊരു ഒരു വീഡിയോ കണ്ടതാണ്. അതായത് ഇപ്പോൾ പല സ്ഥലങ്ങളിലായിരിക്കും, നമ്മൾ നാട്ടിലത്തെ പോലെ ആയിരിക്കില്ല പല സ്ഥലങ്ങളിലും നമ്മൾ നിൽക്കുന്ന സമയത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ചൂട് കാലമാണ്, നേരെ തിരിച്ച് ഒരു തണുപ്പുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രീം തണുപ്പാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ക്ലൈമറ്റിൻ്റെ വേരിയേഷൻ വരുന്ന സമയത്തൊക്കെ ഇത് ഫെർമെൻ്റായി കിട്ടാൻ കുറച്ച് അധികം പാടായിരിക്കും. കുറച്ച് ആൾക്കാർ ഇപ്പം ഈസ്റ്റ് ഇട്ടതിന് ശേഷം കുറേ നേരം വെച്ച് അങ്ങനെ അതിങ്ങനെ പുളിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ രീതികളായിരിക്കും. പക്ഷെ ഓൾവേസ് മേക്ക് ഷുവർ നിങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെയാണോ പുറത്ത് ടെമ്പറേച്ചർ അതനുസരിച്ചിട്ട് അത് വയ്ക്കുന്ന സ്ഥലവും മാറ്റി പിടിക്കണം. അതായത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചില ഓവനൊക്കെ ഇല്ലേ, അതായത് വലിയ ഓവൻ, അതിൻ്റെയൊക്കെ ഉള്ളിൽ വയ്ക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫെർമെൻറ്റേഷൻ കുറച്ചുകൂടി ഈസി ആവാനായിട്ട് കുറച്ച് പേര് പുറത്ത് വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണോ, ഇപ്പം ഖത്തറിലാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഇപ്പം നോർമലി വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരാം. പക്ഷെ നേരെ തിരിച്ച് ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അയർലൻഡിൽ നിന്നും ജർമ്മനിയിൽ നിന്നും, അവരൊക്കെ ഈ പറഞ്ഞ പോലെ അവനിൽ വെച്ചിട്ടായിരിക്കാം ഈ ഒരു ഫെർമെൻറ്റേഷൻ നടത്തുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഫെർമെൻറ്റേഷൻ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കഴിക്കാനായിട്ട് ഖത്തറിൽ ഇഷ്ടമുള്ള സ്പോട്ടും കൂടി പറഞ്ഞുതരാൻ മറക്കണ്ട. ഇപ്പോൾ തൽക്കാലം നമുക്ക് ടേസ്റ്റ് ഓഫ് ദി അവർ ഇവിടെ പൂർണ്ണമാക്കേണ്ട സമയമായിരിക്കുന്നു.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
0: അങ്ങനെ കുറച്ചധികം ബിരിയാണി വിശേഷങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ അവസാനം ദ ഇഡ്ഡലി വിശേഷത്തിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്കും തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്ത് പോകണം. പോയിട്ട് നല്ല ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നിട്ട് ഞാൻ കുറച്ചധികം സൺഡേ റിവ്യൂ, അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഫിലിം സെഗ്മെൻറ്റുമായിട്ട് മാറ്റിനി മാഷപ്പിൽ എത്തുന്നതായിരിക്കും. സോ സ്റ്റിൽ ദെൻ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Sayonara here.
1: You're listening to Radio Suno.
0: Khattar's priyapetta Radio Suno 91.7 FM.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
1: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു വന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ കേട്ട് കേട്ട് കൂട്ടുകൂടാവും.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: മാറ്റിനി ക്ലാസിക്സ്.

ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

നാലാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച ഒരു കുട്ടി കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ട് അമ്മാവിന്റെ കീഴിൽ തയ്യൽ പഠിച്ച് അത് തൊഴിലാക്കി മാറ്റുന്നു. ഉള്ളിൽ കലയുള്ളത് കൊണ്ട് തന്നെ സമയം പോലെ ചില അമച്വർ നാടകങ്ങളിലൊക്കെ പിന്നീട് അഭിനയിക്കുന്നു. സുരേന്ദ്രൻ എന്നാണ് പേരെങ്കിലും അടുപ്പമുള്ളവർ സുര എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സഹോദരനായ ജയനൊപ്പം ചേർന്ന് ഇന്ദ്രൻസ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു തയ്യൽ കട അദ്ദേഹം ആരംഭിക്കുന്നു. ആ സമയത്ത് സംഭവിച്ച ഒരു യാദൃശ്ചികത സുരേന്ദ്രൻ എന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാകുന്നു. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസ ജോയിൻ ചെയ്യാണ്. ഞാൻ പറഞ്ഞു വന്ന ആ ഒരു ലൈഫ് സ്റ്റോറി ആരുടേതാണെന്ന് ഞാൻ നീ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇന്ദ്രൻസ് എന്ന പ്രിയപ്പെട്ട താരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. ഈ അടുത്ത് കറുപ്പ് സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമയിലെ ആ ഭാഗം അത്രമാത്രം വലിയൊരു ചർച്ചയായിട്ട് തമിഴ്നാട്ടിൽ മാറ്റപ്പെട്ടു. അത് മാത്രമല്ല, ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് ആളുകൾ അദ്ദേഹത്തെ കൈവീശി കാണിക്കുന്ന അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം, തമിഴ്നാടിന്റെ ഒരു ഇഷ്ടം നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ദ്രൻസ് എന്ന താരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള തുടക്ക വഴികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത് മാറ്റിനി മാഷപ്പിൽ. കൂടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഇന്ദ്രൻസ് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും മെസ്സേജിൽ പറയാം കേട്ടോ. 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Matinee Masha.
3: Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi everyone, this is Vijay Shadas.
3: You're listening to
2: Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇന്ദ്രൻസ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട താരത്തെ കുറിച്ചാണ് സംസാരിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള വഴി എങ്ങനെയായിരുന്നു തെളിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകൾ വഴി ഒരു സിനിമയില് വസ്ത്രാലങ്കാരത്തിനുള്ള സഹായിയായിട്ടൊരു അവസരം ലഭിക്കുകയാണ്. സിനിമാക്കാരനായി കഴിഞ്ഞ തയ്യൽ ജോലികൾ കൂടുതൽ ലഭിക്കുമല്ലോ എന്ന ചിന്തയ്ക്കപ്പുറം മറ്റൊന്നും ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്യാവശ്യം അഭിനയം അറിയുന്ന ഒരാൾ എന്ന നിലയില് സിനിമയിലെ ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടുന്നു. പിന്നീട് അദ്ദേഹം സ്വതന്ത്ര കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് മാറുന്നു. വസ്ത്രാലങ്കാരം ഇന്ദ്രൻസ് ജയൻ എന്ന ടൈറ്റിൽ സിനിമയിൽ കണ്ടു തുടങ്ങുന്നു. അനിയൻ ബാബ, ചേട്ടൻ ബാബ, സി ഐ ഡി ഉണ്ണികൃഷ്ണൻ, സ്പടികം, ഞാൻ ഗന്ധർവൻ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വസ്ത്രാലങ്കാരവും ചെയ്തു, ചെറിയ വേഷങ്ങളും ചെയ്തു. പിന്നീട് അതൊരു ശീലമായിട്ട് മാറി അദ്ദേഹത്തിനും ഇന്ദ്രൻസിനും സിനിമാ പ്രവർത്തകർക്കും. അദ്ദേഹം കോസ്റ്റ്യൂമും ചെയ്യും, കൂടെ അഭിനയിക്കുകയും ചെയ്യുന്നുള്ള രീതിയിൽ. അക്കാലത്ത് അത്രയും ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ഇന്ന് അദ്ദേഹം എത്രമാത്രം സിനിമകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കോമഡി വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ നടൻ എന്ന ആ ഒരു പേരിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് മാന്നാർ മത്തായിലെ കൊടക്കമ്പി പോലുള്ള വേഷങ്ങൾ തിയേറ്ററിൽ അക്കാലത്ത് ഭയങ്കര പൊട്ടിച്ചിരി ഉണർത്തിയ സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ മേലേപ്പറമ്പിലെ ആൺവീടിലെ ആ ഒരു ബ്രോക്കർ കഥാപാത്രം, അതും ആളുകൾ കൂടുതൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ, ഇന്ദ്രൻസിന്റെ സാന്നിധ്യം ഒക്കെ എടുത്തു കാട്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സിനിമയിലെ ശരിക്ക് ഉള്ള ഒരു സ്ഥിരം ചേരുവയായിട്ട് ഇന്ദ്രൻസ് എന്ന് പറയുന്ന പേര് കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു. പഞ്ചാബി ഹൗസ് സിനിമയിലെ ആ സൂപ്പർ ഹിറ്റ് വേഷമൊന്നും നമ്മൾ മറന്നിട്ടില്ല അല്ലേ.
7: എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ.
6: ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും പഞ്ചാബി ഹൗസിലെ ഒരു പാട്ട് തന്നെയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: തമാശയ്ക്കപ്പുറം ഗൗരവമുള്ള വേഷങ്ങളിലേക്ക് നടൻ ഇന്ദ്രൻസ് എത്തിയത് ഏത് സിനിമയിലൂടെയായിരുന്നു? കേട്ടുകൊണ്ടിരിക്കുകയാണ് മാറ്റിനി മാഷപ്പ്. ജെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. കഥാവശേഷൻ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രം, അത് ഗൗരവമേറിയ കഥാപാത്രങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് കണക്കാക്കാട്ടോ. അതുമാത്രമല്ല, അപ്പോത്തിക്കിരി എന്ന് പറയുന്ന സിനിമയാണ് ശരിക്കും ഇന്ദ്രൻസ് എന്ന നടന്റെ അഭിനയ ജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ഒളിച്ചെഴുതിയ ഒരു സിനിമ. അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ആ ഒരു അപാരമായിട്ടുള്ള റേഞ്ച് ശരിക്കും കാണിച്ചു തന്ന സിനിമകളിൽ ഒന്നാണ് അപ്പോത്തിക്കിരി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ അദ്ദേഹത്തിന് ആ സിനിമയ്ക്ക് പ്രത്യേക പുരസ്കാരമൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആളൊരുക്കം എന്ന സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നു. പിന്നീട് ഹോം എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒലിവർ ട്വിസ്റ്റ് അദ്ദേഹത്തിന് ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള നേട്ടം കൊടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു. ഹോമിലെ ആ ഒരു അഭിനയ മികവിന് ദേശീയ തലത്തിൽ പ്രത്യേക പരാമർശം അദ്ദേഹത്തിന് ലഭിക്കുന്നു. പിന്നീട് അങ്ങനെ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം നമുക്കിങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും ഒരു ഗംഭീര സാന്നിധ്യമായിട്ട് അദ്ദേഹം മാറുകയാണ് എന്നുള്ളതാണ് കേട്ടോ. മധുബാലയും ഇന്ദ്രൻസ് ഇവർ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ഒരു സിനിമയുണ്ട്, ചിന്ന ചിന്ന ആസൈ എന്നാണ് സിനിമയുടെ പേര്.
4: ഷോപ്പിലേക്ക് ഇവിടെ നിന്ന് കുറെ ദൂരമുണ്ട്, പക്ഷെ നടക്കണ്ട.
3: വർഷ വാസുദേവ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. ഉടൻ തന്നെ ഈ സിനിമയുടെ ഒരു റിലീസിംഗ് തീയതിയും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും എന്നാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത് കേട്ടോ. എന്നാലും ആ ചിത്രം ഏറ്റവും മനോഹരമായി മാറട്ടെ. അതോടൊപ്പം ഇന്ദ്രൻസ്, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി, അതിന്റെ പേര് വളരെ മനോഹരമായ ഒരു പേരാണ് കേട്ടോ, ഇന്ദ്രധനുസ്. അങ്ങനെ ഇന്ദ്രൻസ് എന്ന താരത്തിന്റെ ലൈഫിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സിനിമകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറിയും ഒക്കെ കൂടുതൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മണിക്കൂർ ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട്, കേൾക്കാൻ മറക്കണ്ട. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
7: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് ദാ എല്ലാവരുടെ അരികിലേക്കും എത്തിക്കുമ്പോൾ വീണ്ടും ഒരു എക്സ്റ്റെൻഡ് വീക്കെൻഡ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുകയാണ്. ശരിക്കും വീണ്ടും അല്ലല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ട്. കുറച്ചധികം ദിവസം തന്നെ നമുക്ക് ലീവും കാര്യങ്ങളും ആയിരുന്നു. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്ട് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഇത് മാറ്റണി മാഷപ്പിൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സെന്റർ 91.7 FM. അങ്ങനെ സിനിമകളുടെ കഥ പറയാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ May 21 തൊട്ട് തുടങ്ങിയതാണ്. ദൃശ്യം 3 റിലീസായ ആ ഒരു ടൈം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ചിത്രങ്ങൾ ഇങ്ങനെ മലയാള സിനിമയിൽ കിട്ടുന്നു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ദൃശ്യം കഴിഞ്ഞതിന് ശേഷം May 28 റിലീസായ കാട്ടാളൻ എന്നുള്ള സിനിമ, അതും എക്സ്പെക്റ്റേഷൻസ് ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്നല്ല, പക്ഷേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ഒരു പരിധി വരെ നമുക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുമല്ലോ. ആ ഒരു ബെഞ്ച് മാർക്കിൽ നിന്ന് മേലേക്ക് ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മാത്രമല്ല, June 5 എന്ന് പറയുന്ന ഡേറ്റ് ലോക്ക് ചെയ്തോളൂ. അന്ന് റിലീസാവാനിരിക്കുന്ന, എല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാനുണ്ട്. ഇപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തന്നെ മാറ്റണി മാഷപ്പിലേക്ക് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: This is Matinee Masha, only on
0: Radio Suno 91.7 FM.
2: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

പയ്യ എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സനോ 91.7 FM-ലൂടെ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ 13:50. സിനിമാ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ ഇങ്ങനെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ ഈ ഒരാഴ്ച ഏറ്റവും അധികം സംസാര വിഷയമാകാൻ പോകുന്നതും ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നതും കുറേ അധികം പാട്ടുകളും അതേപോലെ ഒരൊറ്റ പാട്ട് കേട്ടോ, കുറേ അധികം പാട്ടുകൾ എന്ന് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഒരൊറ്റ പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്നാ ഫ്രൈഡേ ആയക. ഈ ഒരു സോങ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് വലിയ കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടുമെന്ന് അല്ലാണ്ട് ചിത്രത്തിനെ പറ്റി വേറൊരു ഐഡിയയും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു സംഭവം. യെസ്, ആ ഫാക്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് മാത്രമാണ് ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളൂ. സോ മോളിവുഡ് ടൈംസ് എന്നുള്ള ആ ഒരു ചിത്രത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു ടൈം എനിക്ക് പറയാനുള്ളത് കേട്ടോ. അതിൽ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരിക്കുന്നത് നസ്ലൻ. വീണ്ടും ദാ നമുക്ക് പ്രേംലു ആയിരിക്കും ആദ്യം മനസ്സിൽ വരുന്ന ചിത്രം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ അതേപോലെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ആ പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോൾ എവിടേക്കോ സാധിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. വൈ? ബിക്കോസ് എനിക്ക് തോന്നുന്നു നസ്ലിനെ സെൻട്രിക് ആയിട്ട് ആ ഒരു ക്യാരക്ടർ വിനീത് മാധവൻ എന്നുള്ള ക്യാരക്ടറാണ് നസ്ലിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ചിത്രത്തിനെ പറ്റി വേറെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും തന്നെ ഇന്റർവ്യൂസിൽ പോലും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഊഹാപോഹങ്ങൾ എന്ന് പറയുന്നത് ചിത്രത്തിനെ പറ്റിയിട്ടുള്ള ആ ഒരു ട്രെയിലർ അഥവാ ടീസർ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിത്രം ഇങ്ങനെ ഒരു സസ്പെൻസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിയേറ്റേഴ്സിൽ ചെന്ന് ചിത്രം കാണാനായിട്ടുള്ള മാക്സിമം ആ ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നു പല ഭാഗത്തുനിന്നും. ആൻഡ് ഈ ഒരു ചിത്രം വലിയ വലിയ മാറ്റങ്ങൾ ഒരുപാട് നല്ല താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു സംഭവം കൂടിയുണ്ട്. നസ്ലൻ മാത്രമല്ല ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ, അതേപോലെ അൽതാഫ് സലീം വലിയൊരു താരനിര തന്നെയാണുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ മ്യൂസിക് ജേക്സ് ബിജോയ്, എന്ത് കിഡിലായിട്ടാണ് പാട്ട്! ഓൾറെഡി ഒരെണ്ണം ഇറങ്ങിയത് ദാ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അറിയണമെങ്കിൽ ചിത്രം പോയി കണ്ടാലേ പറ്റുള്ളൂ. June 5th ആ ഒരു ഡേ ലോക്ക് ചെയ്തോളൂ. വൈ? ബിക്കോസ് ദിസ് മൂവി ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് വേവ്സ് എന്നുള്ള ഒരു കാര്യത്തിന് ഡൗട്ടൊന്നും വേണ്ട. മോളിവുഡ് ടൈംസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്, അപ്പോഴത്തേക്കും അപ്ന ഫ്രൈഡേ ആയേഗാ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hello, Namaskaram, Janakhila.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Radio Sunam. Radio Sunam. 91.7 FM. Qatar's favorite radio station. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
10: Daiso, let's make every outing unforgettable.
11: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
13: This is Matine Marsha. Only on
0: Radio Suno 91.7 FM.
14: Brought to you by
15: Safari, world-class shopping experience, Doha, Qatar.
14: And
16: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: പഴയ സിനിമയാണെങ്കിലും പുതിയ സിനിമയാണെങ്കിലും ഒ ടി ടിയിൽ ഈ ഒരു ഈദ് സമയത്ത് ഇരുന്ന് കണ്ട ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇത് മാറ്റിനി മാഷപ്പ് ആഡാഷ്ടവയാണ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ചില സിനിമകളെ കുറിച്ച് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരിടത്ത് കിടക്ക സിനിമ കാണുക, ഇതേ ഒരു ഒരു റിപ്പീറ്റ് മോഡിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് നിസ.
1: യെസ്, കറക്റ്റ്. എന്റെ ഫോൺ അവിടെ, എന്റെ ഫോണിനകത്ത് നോക്കി ഹിസ്റ്ററി ഒക്കെ പറയണോ എനിക്ക്?
0: സത്യം, ഫോൺ സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നു എന്റെ പൊന്നിന്
1: ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും കെട്ടിയിട്ടല്ലോ,
0: എന്നെ ഒന്ന് വെറുതെ വിടാവോ എന്നൊക്കെ ചോദിച്ചാണ്.
1: അല്ല, ആളുകൾ ബെഡ് സ്പേസിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമല്ലോ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഫോൺ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ, ഞാൻ അതുപോലെ വിചാരിച്ചു അങ്ങനെ സെറ്റ് ചെയ്തിരുന്ന് അങ്ങ്
0: കണ്ടല്ലോ.
1: ഇതുവരെ ഇല്ല.
0: ഓക്കെ,
1: പ്രതീക്ഷിക്കാം
0: പ്രതീക്ഷിക്കാം. ഓക്കെ ശരി. എന്തായാലും കണ്ട സിനിമകൾ അല്ലെങ്കിൽ സീരീസ് ഒക്കെ ഏതൊക്കെയാണ്?
1: കുറെ ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കും, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ
0: കാണും,
1: കണ്ടു തുടങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചുമ്മാ അങ്ങ് ഒരെണ്ണം കണ്ടു തുടങ്ങും. ഞാൻ പെട്ടെന്ന് ഹിന്ദിയാ കണ്ടത്.
0: ഓക്കെ,
1: സിംഗിൾ സൽമാന്ന് പറഞ്ഞിട്ട് ഹുമാ ഖുറേഷിയാണ് അതില് മെയിൻ റോളിൽ അഭിനയിക്കുന്നത്.
0: എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരെണ്ണം കൂടിയാണ്, ചർച്ച ചെയ്യപ്പെടുന്നു സോഷ്യൽ മീഡിയ.
1: സോഷ്യൽ മീഡിയയിൽ ഓക്കെ. അപ്പൊ ഈ സിംഗിൾ സൽമ എന്ന് പറയുന്ന നല്ലൊരു, എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഒരു 33 വയസ്സുള്ള ഒരു പെണ്ണ്, പുള്ളിക്കാരത്തി ഒരു ഗവൺമെന്റ് ജോബിലായിരുന്നു. അപ്പൊ അതിനുശേഷം പുള്ളിക്കാരി കല്യാണമൊക്കെ അറിയാലോ, അവരെ ഈ ജാമ്പ കല്യാണ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നാട്ടിലൊക്കെ നടക്കുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരി മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങളും അങ്ങനെ തിരിച്ചു വരുന്നതും അങ്ങനെ അങ്ങനെ കുറെ കുറെ. പക്ഷെ ഞാൻ കണ്ടു തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങ് അറ്റ എത്തുമെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഫുൾ കണ്ടു, എനിക്കെന്തോ നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഹുമാ ഖുറേഷിയുടെ ആ ഒരു ക്യാരക്ടറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
0: അതിനിടയിൽ ഞങ്ങൾ കണ്ടു തുടങ്ങി വെച്ചു, പക്ഷെ തീർത്തില്ല കര.
1: കര മുഴുവൻ കണ്ടില്ല കേട്ടോ, കര കുറച്ച് കരയിൽ എത്തിക്കപ്പെട്ടില്ല.
0: അതെ,
1: കുറച്ച് ഭാഗത്ത് ഞങ്ങൾ സ്റ്റക്കായി പോയെന്നുള്ളത്. പക്ഷെ അത് കാണണമെന്നുണ്ട് കേട്ടോ, എന്താണ് പിന്നെ നടക്കുന്നത് അറിയാനൊരു ആഗ്രഹമുണ്ട്.
0: നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് പേര് ഇടുന്നു ഒടിടിയിൽ വന്നതിന് ശേഷം.
1: മമിതയുടെ നല്ലൊരു കഥാപാത്രമായിട്ട് നമുക്ക് കര പെട്ടെന്ന് കുറച്ചേ നമ്മൾ കണ്ടുള്ളൂ.
0: അതെ,
1: മുഴുവൻ കണ്ടിട്ട് കഥ പറയാം, കഥയല്ല അതിന്റെ അതിന്റെ ഒരു രീതി പറയുന്നതായിരിക്കും
0: ഉറപ്പായിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോ ടോട്ടലി ഓവറോൾ നെറ്റ്ഫ്ലിക്സിലാണെങ്കിലും ഒക്കെ തന്നെ കണ്ട

0: സിനിമകളും ഈവൻ പ്രൈമിലും എല്ലാം കണ്ടത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇത് പെൺകുട്ടികളുടെ ഇടയിലൊക്കെ
1: ഭയങ്കര ട്രെൻഡ്. അതുപോലെ തമിഴിൽ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറിയ പോർഷൻ റീല് കണ്ടിട്ട് ഒരുപാട് ആളുകൾ 29 എപ്പിസോഡുകളൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കുറെ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തൊരു പാട്ട്, ആ പാട്ട് ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് റീല് ത്രൂ വന്നു, പിന്നെ അങ്ങോട്ട് ട്രെൻഡിങ് ആയിട്ട് മാറി.
0: ഇവരെ ഈ ഒരു യങ് ജനറേഷനെ പിടിച്ചെടുക്കുക, അറ്റൻഷൻ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ റീലിലൂടെ വന്നു.
1: റീലിലൂടെ പറ്റുള്ളൂ. ഇതിപ്പോ പാട്ടാണെങ്കിലും ആലോചിച്ചെങ്കിൽ പാട്ടുകൾ പലതും നമ്മൾ ചിലപ്പോ ഓ ഞാൻ ആ റീല് കേട്ട പാട്ട് അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ചിലപ്പോ പാട്ടുകളിലേക്ക് പോലും എത്തുക.
0: സത്യമായിട്ടും.
1: പക്ഷെ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം റീല് കാണുന്ന ആളുകൾക്കാണെങ്കിലും പഴയ പാട്ടുകളെ കുറിച്ച് അറിയാൻ പറ്റും, പുതിയ പാട്ടുകളെ കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
0: ഉറപ്പായിട്ടും. ഞാൻ ഈ ഓഫ് ക്യാമ്പസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതില് ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ക്യൂട്ട്നെസ് ഉണ്ട്. പിന്നെ ഇതിലെ എല്ലാ മെയിൽ ക്യാരക്ടേഴ്സിനെയും നല്ല രസകരമായിട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരാൾക്കൊരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വരാനായിട്ടുള്ള ഒരു ഇഷ്ടം, ആ ഒരു ഇഷ്ടത്തിലൂടെ ആളതിൽ നിന്നും പുറത്തു വരുന്നു. മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരാൾ ഇഷ്ടമുണ്ടെങ്കിലും ഓക്കെ, ആള് എന്റെ ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അതുകൊണ്ട് ഞാൻ ഐ ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ഹർ ഓർ ദ പേഴ്സൺ. അപ്പൊ ദൂരെ നിന്ന് കണ്ട് ആ ഒരു ഇഷ്ടം അങ്ങനെ ഉണ്ട്, പക്ഷെ ഭയങ്കര റെസ്പെക്ട്ഫുള്ളി
1: കാണുന്നു.
0: മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗേൾസ് ബോയ് എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോവാത്തത് കൊണ്ട് തന്നെ, എന്നാൽ അതിലേക്ക് എത്തുമ്പോൾ ഭയങ്കര സീരിയസ് ആയി ഭയങ്കരമായിട്ട് അതിനുവേണ്ടി ജെന്യുവൻ ആയിട്ട് നിൽക്കുന്നു. ഇത് കണ്ടിട്ട് ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഗേൾസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ
1: ക്യാരക്ടേഴ്സിനെ. എനിക്ക് റീല് കണ്ടൊരു ഓർമ്മ എനിക്ക് പെട്ടെന്ന് വരുന്നുണ്ട്, അമ്മയും മകളും.
0: അതെ,
1: അതല്ലേ,
0: അമ്മ പറയുന്ന അവസാനം
1: അമ്മ ഫുൾ സീരീസ് കണ്ടിട്ട് ഞാൻ ഇന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇന്ന ക്യാരക്ടറാണ്
0: കൂടുതലും ഇഷ്ടം, അങ്ങനെയൊക്കെ പറയുന്നു. ഐ തിങ്ക് ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന കുറച്ചധികം
1: കണ്ടു കാണാം ഉറപ്പായിട്ടും.
0: അപ്പൊ അത് കണ്ടവർക്കും അതിന്റെ, അത് ആക്ച്വലി ബുക്കിന്റെ ഇതില്ലേ അഡാപ്റ്റേഷൻ പോലെ, ഇനിയും അതിന് അതേപോലെ തന്നെ ഓരോരോ ടൈപ്പ് വരുന്നുണ്ട്, അതുപോലെ ഇതിന്റെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ സമയത്ത് എന്തായാലും ഈ അവധി സമയത്ത് ഒരുപാട് പേര് സിനിമകൾ കണ്ടിട്ടുണ്ടാവും.
0: അത് നിങ്ങൾക്കും കണ്ടതിൽ ഈ പറഞ്ഞ ഇത് അല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പോന്നിട്ട് അല്ലേ,
1: നമ്മളും കാണാം.
0: അതെ, ഞങ്ങൾക്കും കുറച്ചധികം സിനിമകൾ കിട്ടും. അപ്പൊ മെസ്സേജ് അയക്കുക 5000917 ലേക്ക്.

0: അനുയോജ്യമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം June 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സനോ 91.7 FM.
1: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: Hi everyone, Jyotsna here.
4: You are listening to
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Matine Masha, only on
0: Radio Suno 91.7 FM.
2: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
3: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
2: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
4: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
2: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: This is Matinee Rush.
0: Radio Suno 91.7 FM.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: അങ്ങനെ നമ്മൾ ഈ ഒരാഴ്ചയിൽ കണ്ട ചില സിനിമകളെ കുറിച്ച് പറയായിരുന്നു. പ്രത്യേകിച്ചും ഈദ് ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ മിക്ക ഫാമിലീസ് ആണെങ്കിലും ഈവൻ ബാച്ചിലേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ വേണം നമുക്കൊരു സിനിമയ്ക്ക് പോകാലോ എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ച ഒരു സമയം തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ നമുക്ക് കുറച്ച് സൺഡേ റിവ്യൂയിലേക്ക് ഒന്ന് പോയാലോ. അപ്പൊ സൺഡേ റിവ്യൂയിൽ എനിക്ക് കാണാൻ പറ്റാത്തൊരു സിനിമ, ഭയങ്കര സങ്കടം വന്നു സത്യത്തിൽ കാണാൻ പറ്റാത്തതിൽ, പക്ഷെ ഞാൻ പോയി കാണും, ഉറപ്പിച്ചു. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂട്ടത്തിൽ തന്നെ പോയ ഒരാള് കണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദേ,
1: യെസ്,
0: ബ്ലാസ്റ്റ് സിനിമ കണ്ടിട്ട് വന്നു, എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ അഭിപ്രായം ഒന്ന് പറഞ്ഞു കൊടുക്കൂ.
1: അഭിപ്രായം എന്ന് വെച്ചാല് 2016 എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടല്ലേ ചൊറ്റ അടിപൊളി, എനിക്ക് ഇഷ്ടമായത് അതാണ് ബ്ലാസ്റ്റ് മൂവിയാണ്. ബ്ലാസ്റ്റ് മൂവി എന്ന് വെച്ചാൽ തല്ലനെ
0: ഫുൾ അടി
1: അതെ. ആ ഫൈറ്റ് സീൻ എന്ന് വെച്ചാല് അടിപൊളി ഫൈറ്റ് സീനാണ്.
0: എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് തന്നെ അതിന്റെ ആ ട്രെയിലറും കാര്യങ്ങളൊക്കെ തന്നെ വന്നപ്പോഴത്തേക്കും അതിൽ ഒരു സീൻ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് കഴിഞ്ഞാൽ ഫാമിലിയുടെ റിയൽ ഇതിലേക്ക് പോകുന്നത്,
1: ഒരു ഫാമിലി തന്നെ മൊത്തത്തിൽ ഒരു ടീം, കരാട്ട ടീമാണ്.
0: അതെ അതെ,
1: അത് ഒരു ഒന്നൊന്നര ഫൈറ്റാണ്. പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിട്ട് അവര് കഥ ഞാൻ പറയുന്നില്ല, പോയി കാണേണ്ട സിനിമയാണത്.
0: അതെ അതെ, ഭയങ്കര ഈ പറയുന്ന ഫാമിലി എന്റർടൈൻമെന്റ് അറ്റ് ദ സെയിം ടൈം ഫുൾ ആക്ഷൻ.
1: ഇടി എന്ന് വെച്ചാൽ അതിലതാണ് ഇടി. ഓഫ്, എമ്മാ ഇടി എന്നറിയോ?
0: ഈ ആർ ഡി എക്സ് ഒക്കെ നമ്മൾ ഇടി കണ്ടപ്പോഴത്തേക്കും
1: ഒന്നുമല്ല ഇടി, അമ്മോ
0: ആണോ.
1: നമ്മളെ ഏതൊരാൾ കാണുമ്പോ ഇങ്ങനെ രോമാഞ്ചം കയറി വരുമോ, ഇതാണ് ഇടി എന്നുള്ള സാധനം വരും. പ്രത്യേകിച്ച് പെമ്പിള്ളേരായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഗേൾസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റും കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്താഗതി വരും.
0: അത്രയും
1: അടിപൊളി ഫൈറ്റിംഗാണ് മൊത്തം.
0: എനിക്ക് തോന്നുന്നു ഈ ഇടിപ്പടങ്ങളാണ് ഈ വീതിന് കൂടുതലും വന്നത്. അതിലൊന്ന്
1: കാട്ടാളനാണ്, പിന്നെ ഇതുമാണ് വന്നത്.
0: കാട്ടാളനും എനിക്ക് തോന്നുന്നു മുഹമ്മദ് കണ്ടു.
1: ആ കാട്ടാളനും കണ്ടു. കാട്ടാളൻ പെപ്പേന്റെ നമ്മളെ നോർമൽ പടമാണ്. പെപ്പേന്റെ ഇടി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇടിയാണ്. അപ്പം അതേ ഒരു നോർമൽ സാധനം.
0: പക്ഷേ അതില് ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർക്ക് ജസ്റ്റ് ഇടി മാത്രമായി പോയി എന്നുള്ളൊരു
1: അഭിപ്രായമുണ്ട്. പക്ഷെ ബ്ലാസ്റ്റ് അങ്ങനല്ല, ബ്ലാസ്റ്റ് നമ്മൾ കണ്ടിരിക്കും, ഇനി അടുത്തത് എന്താ സംഭവിക്കാന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും. ഓ, ഇനി ഇപ്പൊ അത് നടക്കുമായിരിക്കും, അങ്ങനെ വരുമായിരിക്കും. ആ ഒരു സാധനം രോമാഞ്ചം ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന ഒരു പാടാണ് ബ്ലാസ്റ്റ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ബ്ലാസ്റ്റ് കണ്ടവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും മെസ്സേജ് അയക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ എന്തായാലും നമ്മുടെ അർജുൻ ദ ആക്ഷൻ സ്റ്റാർ ഇസ് ബാക്ക് വിത്ത് ഹിസ് ആക്ഷൻ. അതുകൊണ്ട് തന്നെ പോയി കാണാനായിട്ട് മറക്കരുത് ബ്ലാസ്റ്റ് മൂവി. അതിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുൻപായിട്ടൊരു ചെറിയ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വന്നാലോ. ഇത് സാൻഡി.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി,
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
8: Just feel like you're home.
9: Namaskaram, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂട.
11: This is only on
12: Radio Suno 91.7 FM.
13: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: இந்த ஆட்டம் போதுமா குழந்தை?

സൺഡേ റിവ്യൂയിൽ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്ലാസ്റ്റ് സിനിമയെ കുറിച്ചിട്ട് തന്നെയാണ്. ഒരു തമിഴ് മാർഷൽ ആർട്സ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം, ആക്ഷൻ ഫിൽഡ് ആയിട്ടുള്ള മൂവി. സുഭാഷ് കെ രാജന്റെ ഡിറക്ഷൻ, അതും അദ്ദേഹത്തിന്റെ ഡെബ്യൂ ഡിറക്ഷൻ കൂടിയാണ്. എ ജി എസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അർജുൻ അഭിരാമി ആൻഡ് പ്രീതി മുകുന്ദൻ ഇവർ ഇത്രയും പേരും അഭിനയിച്ച ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. ഈ പ്രീതി ആരാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, സംഭവം നമ്മുടെ സർവമായ സിനിമയിലെ ആളില്ലേ, ആ അത് തന്നെയാണ്. അതിലെ നായിക, അതായത് നമ്മുടെ റിയ അല്ല, പക്ഷെ നേരെ തിരിച്ച് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴേക്കും ഒരു സാധ്യ വരുന്നുണ്ടല്ലോ, ആള് തന്നെയാണ് ഈ പറഞ്ഞ ബ്ലാസ്റ്റിലെ നായിക എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര രസമായിട്ടുള്ളൊരു ഫാമിലി തന്നെയാണ് ഇവര് മൂന്ന് പേരും കൂടി ചേർന്നിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു കരാട്ടെ കുടുംബം തന്നെ അടങ്ങുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞപോലെ അഭിരാമി, എനിക്ക് തോന്നുന്നു അഭിരാമി ഇപ്പോൾ ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള മൂവീസാണ് ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് നിരവധി സിനിമകളിലൂടെ നമുക്ക് പ്രിയങ്കരിയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഈവൻ അർജുൻ്റെ കാര്യമാണെങ്കിലും പറയേണ്ട ആവശ്യമില്ലല്ലോ, എത്ര എത്ര മൂവീസ് നമുക്ക് അത്രയും പ്രിയങ്കരനായിട്ടുള്ളൊരു ആക്ടർ. ആൻഡ് ഓഫ് കോഴ്സ് അവർ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോഴേക്കും സംതിങ് വെരി ഫാമിലി എൻ്റർടൈനിങ് ആയിട്ടുള്ളതായിരിക്കും, കുറച്ചും കൂടി നല്ല ഒരു എന്താ പറയുക ഫീൽ ഗുഡ് ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ബ്ലാസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരുപാട് പേര് ഒ ടി ടി മൂവീസും കണ്ടു കാണും, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് അധികം നേരം വീട്ടിലൊക്കെ ഇരുന്ന് ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഒ ടി ടിയിലൂടെ കണ്ടിട്ടുള്ള സിനിമകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കേട്ടോണ്ടിരിക്കുക ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സീറോ 91.7 FM. മാറ്റിനി മാഷപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു, പക്ഷേ അതിഗംഭീരമായിട്ടുള്ള ഫൈനൽ വിശേഷങ്ങളുമായി 917 ഈവനിങ്സിൽ സന്ദീപ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ ഒരു സംഭവം പൊതുവേ നമുക്ക് ആ ഓഫീസിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രാക്കിലോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ട്രാക്ക് തീർച്ചയായിട്ടും നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ആഴ്ച തീർച്ചയായിട്ടും എന്തായാലും ആ മടി നമ്മളെ വല്ലാണ്ട് പിടിച്ച് അങ്ങ് കുലുക്കി കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാക്ക് സെറ്റ് ചെയ്ത് അങ്ങ് പോവാം. ഏറ്റവും കെഡിലായിട്ടുള്ള കുറേയേറെ സോങ്സും അതേപോലെ തന്നെ ഇന്നത്തെ ദിവസത്തെ വിശേഷവും ഇന്നത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിശേഷം യെസ് നമ്മുടെ മാച്ചിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഐ പി എല്ലിൻ്റെ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ എന്തായാലും തിരിച്ചെത്തതായിരിക്കും. ഒത്തിരി ഒത്തിരി ഒത്തിരി അപ്ഡേറ്റ്സ് ഐ പി എൽ റിലേറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് പറയാൻ കാണുമെന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ആ അപ്ഡേറ്റ് ഒക്കെ പറയാം എവിടെ. ഗുഡ് ഈവനിങ് വിഷസ്. ആ ഒരു വിഷസിന് വേണ്ടി മടി ചെറുതായിട്ടൊന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഇതാ ഒരു മെസ്സേജ് വരാൻ കുറച്ച് പാടാണോ ആണോ, അങ്ങനെ പാടൊന്നുമില്ല. പെട്ടെന്ന് ഫോൺ എടുത്ത് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000917 ഈവനിങ് വിഷസ് അയച്ചോളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഷസൊക്കെ പോന്നോട്ടെ. നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ 4 ദിവസത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. യെസ്, ആ 4 ദിവസത്തെ വിശേഷങ്ങളും ദാ ഇന്നത്തെ മാച്ചിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: చూస్తున్నావు 91.7 FM
1: Qatar's happiness frequency
2: now available on Uridu TV channel number 911.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 11:10. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്റ്റ്

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Hi, ഞാൻ എം ജെ ചന്ദ്രൻ.
3: You are listening to Radio Suno.
2: Favorite radio station, Radio Suno.

ദോസ്ത് എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക്, ദാസേട്ടൻ ചിത്ര ചേച്ചി പാടിയിരുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക്. ഇതാ കേട്ടിട്ട് നമ്മൾ തിരിച്ചു വരുന്നത് ഏറ്റവും അധികം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫൈനൽ അപ്ഡേറ്റിലേക്ക്. യെസ് IPL ദ ഫൈനൽസ് ഇസ് റൈറ്റ് ഹിയർ. അപ്പോൾ ടീം ഏതൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ രണ്ട് ടീമുകളും തന്നെ ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വിശേഷത്തിലോട്ടൊക്കെ നമുക്ക് വരാം. അറ്റ് ദിസ് പോയിന്റ് നമുക്കൊരു വിഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷ് കൂടി പറഞ്ഞതിന് ശേഷം നമ്മുടെ IPL അപ്ഡേറ്റിലേക്ക് പോകാം. ഇപ്പോൾ ഷമീറിൻ്റെ മെസ്സേജ് എങ്ങനെയാണ്? ബർത്ത്ഡേ വിഷസ് ടു മൈ സൺ നാട്ടിക്. നാട്ടിക് എന്ന് തന്നെയാണോ പേര്? NATIQ. ഓക്കെ, നാട്ടിക് ഷമീർ. നാട്ടിക് ഷമീറിനെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം തന്നെ ആശംസിക്കുന്നു. ആൻഡ് വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സനോ. ഹാപ്പി ബർത്ത്.

ഹാപ്പി ബർത്ത് ഡേ വൺസ് അഗെയിൻ നാട്ടിക്. ആൻഡ് ഓൾസോ നമുക്കതേ ഗുഡ് ഈവനിങ് മെസ്സേജസ് പറഞ്ഞ ഷസിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് അഖിലിൻ്റെ ഗുഡ് ഈവനിങ് വിഷസിൻ്റെ വിഷ്ണു ബ്രോ ഗുഡ് ഈവനിങ്. ആൻഡ് ഓൾസോ വിവേക് ഗുഡ് ഈവനിങ് പറയുന്നു. ദീപക് സജിൽ ആൻഡ് വിശാൽ ഗുഡ് ഈവനിങ്. യെസ് എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു ഗുഡ് ഈവനിങ് വിഷ് വന്നിട്ടുണ്ട്. ആരാണ് വ്യക്തി എന്നുള്ളത് മനസ്സിലായിട്ടില്ല, എന്തായാലും ഗുഡ് ഈവനിങ്. മുജീബ് ദേ നമുക്കൊരു ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. അതേപോലെ പ്രശാന്തിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു, സെറ്റായിട്ടൊക്കെ വരികയാണ് ബ്രോ. എന്തായാലും ട്രാക്കിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും, കാരണം വേറെ ഒന്നുമല്ല, കുറച്ചധികം ദിവസം തന്നെ ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോൾ ആ ഒരു മടി കാര്യങ്ങളൊക്കെ എല്ലാവരെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാക്കിലേക്ക് വരാനായിട്ട് നമ്മുടെ പതിവായിട്ടുള്ള അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL T20 ഫൈനൽസ്. അങ്ങനെ ദേ നമുക്ക് ഇന്ന് ആ ഒരു ഫൈനൽ മാച്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ രണ്ട് ടീമുകൾ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം തന്നെയാണ് അഹമ്മദാബാദ് ദാ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു IPL വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഇന്ന് ദേ ഫൈനൽസിലേക്ക് എത്തി നിൽക്കുകയാണ് ബംഗളൂരു ആൻഡ് ഗുജറാത്ത്. രണ്ട് ടീമിനും ഒരു അടിപൊളി കൺഗ്രാചുലേഷൻസ് ആദ്യം പറയുകയാണെങ്കിൽ. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് ഹാർഡ് വർക്ക് എവറിത്തിങ് ദറ്റ് വി ഹാവ് ബീൻ സീയിങ് എല്ലാ ദിവസവും ആ ഒരു ദിവസത്തിൻ്റെ ഒരു ഒരു ചെറിയ എന്താണ് അപ്രിസിയേഷൻ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു കൺഗ്രാചുലേഷൻ രണ്ട് ടീമിനും. ബട്ട് ദെൻ ഹൂ ഇസ് ഗോയിങ് ടു ബി ദ ചാമ്പ്യൻസ് IPL 2026? ആരായിരിക്കും അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. സ്കോസിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ. T20 സ്കോർ അപ്ഡേറ്റ് brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ബ്രൂക്സ് കഫേ ഖത്താർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ് ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with Crisil Boundarygal Payumbol Asil DC Rujiyumai DC Daba Bin Mohammed Tower Mall and Mall of Qatar. യെസ്, അപ്പോൾ ഇവിടെ കമോൺ നമ്മുടെ ബംഗളൂരു ഫാൻസ് ആൻഡ് ഓൾസോ ഗുജറാത്ത് ഫാൻസ്, എവിടെ എവിടെ എല്ലാവരും പോകുന്നോട്ടെ. ആവേശകരമായിട്ടുള്ള ഒരു മത്സരം ദേ തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബംഗളൂരു ആ ഒരു ബൗളിംഗ് ചൂസ് ചെയ്യാൻ ഓപ്റ്റ് ചെയ്തതിന് ശേഷം എത്രത്തോളം റൈറ്റ് ആയിരുന്നു ആ ഡിസിഷൻ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. 4 overs കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 30 runs 2 wicket നഷ്ടത്തിലാണ് ഗുജറാത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാറ്റസ്. എത്രത്തോളമായിരിക്കും ഇനി മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ഗുജറാത്തിന് സാധിക്കുക? എല്ലാത്തിലും കുറേ ടാക്റ്റിക് ഉണ്ട്. അതുകൊണ്ട് ഈ 2 wicket പോയതിൽ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. എല്ലാ കാര്യങ്ങളും തകിടം മറിയാൻ മാറിമറിയാനുള്ള ആ ഒരു സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. 4 overs കംപ്ലീറ്റ് ചെയ്യുന്നു. ഓൺ ക്രീസ് ഉള്ളത് നിഷാന്ത് ആൻഡ് ജോസ് ബട്ട്ലറാണ്. രണ്ടുപേരും കൂടി ഒരു വണ്ടർഫുൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. ആൻഡ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക്, ഈ ഒരു ഫൈനൽസിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്ന പ്രോമിസ് പറയുമ്പോൾ നമുക്ക് ദേ ഹംസക്കുട്ടി ബ്രോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് മെസ്സേജ് ആസ് വെൽ. ബർത്ത്ഡേ വിഷാണെന്ന് തോന്നുന്നു ബ്രോ, ഇവിടെ മെസ്സേജ് ലോഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എൻ്റെ മകനാണ് മുഹമ്മദ് ഷാമിൽ. മുഹമ്മദ് ഷാമിലിൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് തോന്നുന്നത്. അല്ല, ഓക്കെ, എനിക്ക് തോന്നുന്നു മാർക്കിൻ്റെ കാര്യമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് മോൻ്റെ? ഓക്കെ, ഐ ഗെറ്റ് ടു ദാറ്റ് മെസ്സേജ്. ഹംസക്കുട്ടി ബ്രോ, ഞാൻ ആ ഒരു മെസ്സേജിലേക്ക് വരാം. മെസ്സേജ് ഇവിടെ ലോഡ് ആവുന്നേ ഉള്ളൂ. ഷമീർ ദേ, താങ്ക്സ് ബ്രോ ആൻഡ് സുനു എന്ന് പറയുന്നുണ്ട്. ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബർത്ത് ഡേവിഷനാണ്. ആൻഡ് റിസ് ദേ മെസ്സേജ് അയക്കുന്നു. റിസിൻ്റെ മെസ്സേജ്, ഇറ്റ്സ് മൈ വൈഫ് സംനാസ് എന്ന് തന്നെയല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്? SDMNAS സംനാസ് ബർത്ത്ഡേ. അപ്പോൾ സംനയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് പറയണം സന്ദീപ് ബ്രോ എന്നുള്ള വിഷുമായി എത്തിയിരിക്കുന്നത് റിസ്വാനാണ് ഫ്രം അലുവ. യെസ്, അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വിഷ് കൂടി നമുക്ക് പറയാം അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം. ലെറ്റ്സ് ഗെറ്റ് എൻ ടു വിഷ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു സംന. റിസ്വാനാണ് മെസ്സേജ് അയച്ചേക്കുന്നത് ഫ്രം അലുവ.

ഓക്കേ, അങ്ങനത്തെ ആ ഒരു വിഷു കൂടി പറയുമ്പോൾ ഹംസക്കുട്ടി ബ്രോ നേരത്തെ മെസ്സേജാണ് കേട്ടോ, ബർത്ത് മകൻ്റെ മാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഇതും ആ ഒരു സന്തോഷം ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. പക്ഷെ മുന്നത്തെ മെസ്സേജാണ് ആൻഡ് ഇപ്പോഴത്തെ മെസ്സേജ് വരുമ്പോൾ ദാ ഒരു ഗുഡ് ഈവനിങ് വിഷു കൂടി ഹംസക്കുട്ടി പറയുന്നുണ്ട്. ഹംസക്കുട്ടി ബ്രോ വിഷിംഗ് യു ടു എ വെരി വെരി ഹാപ്പി ഈവനിങ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് വിഷസ് എല്ലാവർക്കും നേരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ദാ ചൂടുള്ള IPL വിശേഷങ്ങളുമായിട്ട് ഞാൻ കൂടിയുണ്ട്. ദ ഫൈനൽസ് ഇസ് ഹാപ്പനിങ്, ഗുജറാത്ത് ആൻഡ് ബംഗളൂരു. ആരായിരിക്കും ഇന്നത്തെ ചാമ്പ്യൻ ട്രോഫി എടുക്കാൻ പോകുന്നത്? 2026 IPL മത്സരത്തിൻ്റെ ആ ഒരു ഫിനാലയിൽ എത്തി നിൽക്കുന്നു. അപ്ഡേറ്റ്സുമായി ഞാൻ കൂടിയുണ്ട് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അനുയോജ്യമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 404 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 468 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 493.50 കത്തോറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 535.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Welcome back to Radio Sun 91.7 FM IPL T20 Finals updates. ലേക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ ദേ ആ ഒരു ഫൈനൽ മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗുജറാത്ത് ആൻഡ് ബംഗളൂരു, ഹൂസ് ഗോയിങ് ടു വിൻ ടുഡേ? ആരായിരിക്കും? ഇതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഫാൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. യെസ്, നമ്മുടെ ലിസ്ണേഴ്സ് പറയുന്നു ഇന്നത്തെ ജയം ബംഗളൂരുവിന് തന്നെ ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക്. എന്തായാലും അഹമ്മദാബാദ് സ്റ്റേഡിയം ഏറ്റവും മനോഹരമായിട്ട് അത് ഇപ്പോൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മത്സരം, എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പോയിന്റിൽ നമുക്ക് ആ ഒരു സ്കോർ ഒന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി സ്കോർ അപ്ഡേറ്റ്.
8: In association with
10: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശീയ രുചിയുമായി ദേശീയ ദാബ ബിൻ മുഹമ്മദ് ഹവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
9: മത്സരത്തിൻ്റെ ആവേശം ദേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റേഡിയത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ആ ഒരു ആവേശത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരെ പോകേണ്ടത് ഒരു വിക്കറ്റ് പോയ അപ്ഡേറ്റിലേക്കാണ്. അങ്ങനെ മൂന്നാമത്തെ വിക്കറ്റും നഷ്ടപ്പെടുത്തി ഗുജറാത്ത് 55 റൺസ് 8 ഓവേഴ്സ് കഴിയുമ്പോൾ എട്ടാമത്തെ ഓവറിലെ അവസാന ബോള് ചെറുതായിട്ടൊന്ന് ചതിച്ചു. മൂന്ന് വിക്കറ്റ്സാണ് ഇപ്പം നഷ്ടമായിരിക്കുന്നത് ഗുജറാത്തിന്. 55 റൺസ് ഇപ്പോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ആ വിക്കറ്റുകൾ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗുജറാത്തിന് ഒരു അടിപൊളി ടാർഗറ്റ് സെറ്റ് ചെയ്യാനുള്ള വഴി കുറവായിരിക്കും. അതോ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗംഭീരമായിട്ടുള്ള സ്കോറിലേക്ക് എത്താനായിട്ട് ഗുജറാത്തിന് സാധിക്കുമോ? ഇതൊക്കെ തന്നെ ഒരു വലിയ ആൻസർ ചെയ്യേണ്ടപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെ ഓൺ ദ വേ നമ്മൾ അപ്ഡേറ്റ്സിലൂടെ അറിയിക്കുന്നതായിരിക്കും. ആസ് ഓഫ് നൗ 8 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. 55 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത്. ആൻഡ് യെസ്, ബംഗളൂരു ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ഫീൽഡിംഗ് തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ ഓൺ ക്രീസ് ജോയിൻ ചെയ്യുന്നത് സുന്ദർ ആയിരിക്കും. ജോസ് ബട്ട്ലർ ആൻഡ് ഓൾസോ സുന്ദർ രണ്ടുപേരും കൂടി ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു അടിപൊളി പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. കാരണം ഫൈനൽസാണ്, ഫൈനൽസിന് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഡ്രമാറ്റിക് ട്വിസ്റ്റൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രസമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഓൾ വെയിറ്റ് ആൻഡ് സീ ഹൂ ഇസ് ഗോയിങ് ടു ബി ദ ചാമ്പ്യൻസ് IPL T20 2026.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
2: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
5: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
4: യു ആർ ലിസണിംഗ് ടു
5: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: 917 evenings.

0: ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയിലെ ഒരു ട്രാക്കൊക്കെ കേട്ടിരിക്കുന്ന സമയം? സ്റ്റുഡിയോ ക്ലോക്ക് എല്ലാം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റും 29 സെക്കൻഡും. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഇൻ ടു IPL സ്കോർ അപ്ഡേറ്റ് ഫൈനൽസ്.
1: T20 സ്കോർ അപ്ഡേറ്റ് brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with
2: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: ഏതൊരു മത്സരവും അതിങ്ങനെ ചെറുതായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ ഒരു ഫൈനൽസിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആവേശം ഇച്ചിരി കൂടുതൽ തന്നെയാണ്. പക്ഷേ ദാ ഈ ഒരു കംപ്ലീറ്റ് IPL ആവേശവും നമുക്ക് കറക്റ്റായിട്ട് ആ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എവ്രിബഡി ഈസ് എക്സൈറ്റഡ്. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന ടീമിൻ്റെ ഫ്ലാഗുകൾ ഇങ്ങനെ മിന്നി മാറി പോകുമ്പോൾ ഇന്നത്തെ ജയം ആർക്കായിരിക്കും എന്നുള്ള ചോദ്യം ഏറ്റവും അധികം മനസ്സിൽ നമ്മൾ ചോദിക്കുന്നതായിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു 13-ാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്ത് ഗുജറാത്ത് 91 runs 4 wickets നഷ്ടത്തിൽ നിൽക്കുമ്പോൾ ആരായിരിക്കും ഇന്നത്തെ ഗെയിം വിൻ ചെയ്യാൻ പോകുന്നത്? ആൻഡ് ഓൺ ക്രീസ് വി ഹാവ് സുന്ദർ ആൻഡ് അർഷാദ് ഖാൻ. രണ്ടുപേരും കൂടി ഇതാ ഒരു പാർട്ട്നർഷിപ്പ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഐ തിങ്ക് എവറിത്തിങ് ഇസ് പിച്ചിങ്.

കാത്താം, കാത്തിരിക്കാം. വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് ദ ഫൈനൽസ്, ആ ഒരു ഫൈനൽ അപ്ഡേറ്റുമായിട്ട് IPL T20 2026 ആരായിരിക്കും ഇന്നത്തെ ചാമ്പ്യൻസ് ആവാൻ പോകുന്നത്, ചാമ്പ്യൻസ് ഞങ്ങൾ തന്നെയാണ് എന്നുള്ള മെസ്സേജുമായിട്ട് അനീസ് ഹമീദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. കപ്പ RCB തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല, തൂക്കും എന്നുള്ളത് തന്നെ. ആ ഒരു മെസ്സേജായിട്ട് വരുമ്പോൾ ഓരോ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള, നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മെസ്സേജസൊക്കെ ഇങ്ങ് പോകുന്നോട്ടെ. 5000917 IPL T20 അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് ഓർപ്പിക്കുന്നു. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Google Play Store
0: and
2: App Store.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: ലൈഫ് ഇസ് സോ അൺപ്രഡിക്റ്റബിൾ. ആ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞ് നിർത്തുന്നിടത്ത് തീർച്ചയായിട്ടും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യമുണ്ട്. എങ്കിലും നമ്മൾ പ്രതീക്ഷകൾക്ക് ആ ഒരു സ്കോപ്പ് ഇടും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാത്ത് തുറന്നു വെക്കും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. വൈ? ബിക്കോസ് മനുഷ്യന്മാരാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഏതൊരു പോയിന്റിലെങ്കിലും എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ മാറി മറിയും എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യെസ്, ഇപ്പോൾ ഗുജറാത്തിന് എന്താണ് പറ്റിയത്? ദാ അടിപൊളിയായിട്ട് ആ ഒരു ഫൈനൽസ് വരെ എത്തിയിട്ട് ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ സ്കോർ ചെയ്ത് അങ്ങനേക്ക് കയറാൻ പറ്റുന്നില്ല. ആ ഒരു എവിടെയോ എന്തോ ഒരു തടസ്സമുള്ള പോലെ. എന്തായാലും ഗുജറാത്ത് ടീം ദേ അതി മനോഹരമായിട്ട് അവരുടെ ആ ഒരു ഫൈനലിലേക്കുള്ള എൻട്രി നടത്തിയെങ്കിലും ലെറ്റ് സീ ഹൗ ദേർ സ്കോർസ് ആർ. ആ ഒരു സ്കോർ അപ്ഡേറ്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ലെറ്റ്സ് ഗെറ്റ് എൻ ഐ പി എൽ സ്കോർ അപ്ഡേറ്റ്.
1: In association with Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Tower Mall and Mall of Qatar.
0: Dude, I've got no idea. Trust me, 16 overs avasanikkunu, 6 wicket aanu nashtapettirikkunna Gujarat at this point of time. 120 runs mathraanu sundokkanayitte saadhichittullo. Aa oru target ennu parayunnathu easily possible aanu choichal oru kaariyum എളുപ്പമൊന്നും നടക്കില്ല. പക്ഷെ എന്നാലും എഫേർട്ടും ഹാർഡ് വർക്കും ഒക്കെ തന്നെ നമ്മുടെ ബംഗളൂരു ടീമും ഇടേണ്ടി വരും. പക്ഷേ ഇവിടെ ഗുജറാത്ത് ടീമിൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വിഷമം കാണാൻ തുടങ്ങുന്നുണ്ട്. ലെറ്റ്സ് സീ, ലെറ്റ്സ് നോട്ട് ഡ്രോ ടു എനി കൺക്ലൂഷൻസ്. വെയിറ്റ് ചെയ്യാം. ഹോൾഡർ ആൻഡ് ഓൾസോ സുന്ദറാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ആൻഡ് ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് ഒന്ന് പെട്ടെന്ന് വിക്കറ്റ്സ് ലൂസാവുന്നു എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 17 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. 121 റൺസ്, 6 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത്. ഇനി ഇന്നത്തെ ആ ഒരു ചാമ്പ്യൻസിനെ, ആ ചാമ്പ്യൻസ് ആരായിരിക്കും എന്നുള്ള ഗസ്സിങ്ങിലോട്ടൊക്കെ വരാം. ബദ്ധൻ ഇന്ന് നമ്മുടെ ഗുജറാത്ത് സെറ്റ് ചെയ്യുന്ന ആ ഒരു ടാർഗറ്റ് എത്രയായിരിക്കും എന്ന് ഇതാ ഇപ്പം ഞാൻ ചോദിക്കുന്നു. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ 5000917. വൈ? ബിക്കോസ് ലക്കി വിന്നേഴ്സിനെ കാത്ത് കുറച്ചധികം ഗിഫ്റ്റുകൾ വെയിറ്റിംഗ് ആണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ദേ ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് കൂടി തരുന്നു. സോ സ്റ്റാർട്ട് പ്രെഡിക്റ്റിംഗ് എത്രയായിരിക്കും ഇന്ന് ഗുജറാത്ത് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാർഗറ്റ്. ഐ പി എൽ T20 2026 ചാമ്പ്യൻസ് ഇന്ന് ആരാണെന്ന് നമുക്കറിയാം. ഫൈനൽ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ്
3: വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: The big, big, big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
1: Joyalukkas, world's favorite jeweler.
0: You are listening to Radio Suno 91.7.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Welcome back once again. Radio Sun 91.7 FM 917 Evenings in the time. Sandeep ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ 6 മണി കഴിഞ്ഞ് 49:44 സെക്കൻഡിൽ നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് മുജീബ് റഹ്മാൻ. ഒരു വിവാഹ വാർഷികം ആശംസകൾ പറയാനുണ്ടായിരുന്നു, അത് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെന്തിനാ മുത്തേ? ഓക്കെ, മുജീബ്രോ ആ ഒരു വിഷസിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. പ്രിയ കൂട്ടുകാരൻ ജിൻസൺ, ജിൻസൺ എന്ന് തന്നെയല്ലേ പേര്, ജിൻസൺ ആൻഡ് പത്നി ജാസ്മിനും 28th വിവാഹ വാർഷികമാണ് ആ ഒരു ആശംസകളായിട്ട് കൂട്ടുകാരൻ മുജീബ് റഹ്മാൻ അയച്ചേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദാ ഈ ഒരു പോയിന്റിൽ ആ ഒരു ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനത്തെ ആ ഒരു ആനിവേഴ്സറി വിഷസ് പറയുമ്പോൾ നമുക്ക് ഷുഹൈബ് ഒക്കെ തന്നെ ഗെയിമിൽ അങ്ങ് ഇറങ്ങിയേക്കാണ്. ഇവിടെ ഒരുപാട് പേര് 155 പറയുന്നു, 148 പറയുന്നു, ബട്ട് ദാ 20 ഓവേഴ്സും അവസാനിച്ച് നമുക്ക് IPL അപ്ഡേറ്റിലേക്ക്. ആ ഒരു സ്കോർ അപ്ഡേറ്റിൻ്റെ ടൈം. And at this point, the finals da nadannukondirikkunnu. IPL T20 2026 champions aayirikkum. Finals lekkana nammal dei kadakkunnathu. Avaru final malsarathinte aadya innings avasanikkiyana. 20 overs pinnidumbol 8 wicket nashtathil 155 aanu ഗുജറാത്ത് സെറ്റ് ചെയ്തേക്കുന്ന ടാർഗറ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിച്ചേരാൻ ബംഗളൂരുവിന് എത്രത്തോളം ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് ഇന്നിംഗ്സിൽ വിശേഷങ്ങളൊക്കെ ഇതേ നിങ്ങളുടെ അടുത്ത് റൈറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എത്തിച്ചുകൊണ്ട് ഐ വിൽ ബി ദെയർ എന്ന പ്രോമിസ് ചെയ്തുകൊണ്ട് തന്നെ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഹൂ ഇസ് ഗോയിങ് ടു വിൻ. സോ ഒരിക്കൽ കൂടി ആ ഒരു സ്കോറിലേക്ക്, 20 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, 155 റൺസ് 8 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്നത്തെ ദിവസം ബാംഗ്ലൂരിന് ആ ഒരു ചാമ്പ്യൻസ് ആവാൻ വേണ്ടി 156 ആണ് ടാർഗറ്റ് എടുക്കേണ്ടത്. സോ ലെറ്റ്സ് സീ ഹൂ ഈസ് ഗോയിങ് ടു വിൻ ടുനൈറ്റ് IPL T20 2026 ഫൈനൽസ്. അപ്ഡേറ്റ്സ് ഒക്കെ റൈറ്റ് ആയിട്ട് ഇറ്റ്സ് ഹിയർ ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
3: in association with
4: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
5: foldable chairs picnic balls thodangi ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso
6: Daiso let's make every outing unforgettable
7: and
8: Marza Hypermarket be fresh be you visit your nearest store today
9: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ് നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ
10: അതെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ
11: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക് അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും അതും മില്യൺ കണക്കിന്
10: മില്യണോ
11: അതെ CB 2026 മില്യൺ റിയാൽസ് ഡ്രീം കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ് ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ ഒപ്പം സേവ് ചെയ്യൂ
12: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA
13: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ ക്രാബ് ഗ്രിൽ ബാർബിക്യൂ പ്രോൺസ് ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും
12: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
5: In association with
6: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
7: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
8: ഡൈസോ, let's make every outing unforgettable.
9: And
10: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
11: വെൽക്കം ബാക്ക്. റേഡിയോ സുനോ 91.7 FM ൽ ഇത് 917 ഇവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 2:27. വാട്ട് എ ഇന്നിംഗ്സ്! ആദ്യത്തെ ആ ഒരു ഇന്നിംഗ്സ് ഇങ്ങനെ അവസാനിക്കുമ്പോൾ കുഡ് സി ഒരുപാട് രീതിയിലുള്ള എന്താണ് അഭിപ്രായങ്ങൾ വരുന്നു. ഈ ഒരു ടാർഗറ്റ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ബംഗളൂരിന് എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഈ ഒരു ടാർഗറ്റ് വളരെ ഈസിലി അച്ചീവബിൾ ആണ്. ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടാർഗറ്റേ അല്ല എന്നൊക്കെ തന്നെ ഇങ്ങനെ ഓരോരോ രീതിയിൽ കമൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ ആവേശം ഫുൾ ഓൺ ട്രാക്ക്. ബട്ട് ബോത്ത് ദ ടീംസ്, രണ്ട് ടീമിനും ഒരു ഹാറ്റ്സ് ഓഫ്. ഇത്രയും എന്താണ് മത്സരിച്ച് ആ ഒരു ഫൈനൽസ് വരെ എത്തി രണ്ട് ടീമും തന്നെ ഏബിൾ ആയിട്ടുള്ള അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ടീംസ് തന്നെയാണ്. ബട്ട് ദെൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ക് ആസ് വെൽ. ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡേ എന്ന് പറയുന്നത് ആർക്കാണ് അല്ലെങ്കിൽ ഒരു വിജയിയെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാമെന്നുള്ള കാര്യം. ഇന്നത്തെ ചാമ്പ്യൻസ് അല്ലെങ്കിൽ ഈ വർഷത്തെ ചാമ്പ്യൻസ് ആരായിരിക്കും? 2026 IPL T20 മത്സരങ്ങളൊക്കെ അവസാനിച്ചതാ എത്തി നിൽക്കുന്നത് രണ്ടേ രണ്ട് ടീമുകൾ, ഗുജറാത്ത് ആൻഡ് ബംഗളൂരു. ഇന്നത്തെ മത്സരം കൊണ്ടുപോകാൻ പോകുന്നത് ആരായിരിക്കും? ഞാനും വെയിറ്റ് ചെയ്യാണ് നിങ്ങളെപ്പോലെ അപ്ഡേറ്റ്സ് ഒക്കെ റൈറ്റ് ആയിട്ട് എത്തിക്കാനായിട്ട്. ഇപ്പം ദാ അഹമ്മദാബാദ് സ്റ്റേഡിയം വേറെ ലെവലിൽ. അവിടെ കുറേ ഇവൻസും കാര്യങ്ങളൊക്കെ തന്നെ എൻ്റർടൈൻമെൻറ്റിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഇന്നിങ്സ് ബ്രേക്ക് അവിടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പൊടി പൂരമാണ്. എന്തായാലും ഇന്നത്തെ മത്സരം ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ബെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം ദാ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി എങ്ങനെ വീട്ടിൽ പോവും? പക്ഷേ ഒരു രീതിയിലുള്ള ഫോൾസ് അസംപ്ഷൻസിലേക്കും നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഏത് നിമിഷം വേണമെങ്കിലും കളി കയ്യിന്ന് പോവാന്നുള്ള സിറ്റുവേഷനും എത്തേണ്ട ആവശ്യമില്ല ഏത് നിമിഷം വേണമെങ്കിലും കളി കയ്യിൽ നിന്ന് പോവാന്നുള്ള സിറ്റുവേഷൻ

0: 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: You're listening to 917 evenings.
4: Joy Alukas 917 evenings,
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
8: ഇൻ അസോസിയേഷൻ വിത്
9: കമേഴ്ഷ്യൽ ബാങ്ക്. യുവർ ഫ്യൂച്ചർ ഗ്രോസ് വെൻ യുവർ സേവിംഗ്സ് ഗ്രോസ്. സേവ് മോർ, ഡ്രീം ബിഗർ. വിൻ അപ് ടു 5 മില്യൺ റിയാൽസ് വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്.
10: ഫോൾഡബിൾ ചെയർസ്, പിക്നിക് ബോൾസ് തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
11: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
12: ആൻഡ്
13: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: What a song, what a song. Taal in the movie le oru wonderful track. A.R. Rahman. ചില പാട്ടുകൾ ഇങ്ങനെ കേട്ടാൽ അതിൻ്റെ കൂടെ താളത്തിന് നമ്മൾ പോവാറുണ്ടെങ്കിൽ ദ ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. അങ്ങനത്തെ അതിമനോഹരമായിട്ടുള്ള ഒരു മാച്ച് രണ്ടാമത്തെ ഇന്നിംഗ്സും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഇന്നിംഗ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു IPL T20 അപ്ഡേറ്റ്സ്. സ്കോർ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കിവിടെ ഇൻബോക്സിൽ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് സ്കോർ പ്രഡിക്ഷൻസ് ഇപ്പോഴും നിർത്തിയിട്ടില്ല. സ്കോർ പ്രഡിക്ഷൻസ് മതി, ഇന്ന് ഇനി ആറാണ് ചാമ്പ്യൻസ് ആകാൻ പോകുന്നത്. ഇന്നത്തെ രാത്രി IPL T20 2026 ആ വിന്നേഴ്സ് ആരായിരിക്കും, ചാമ്പ്യൻസ് ആരായിരിക്കും എന്ന് അറിയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു IPL സ്കോർ അപ്ഡേറ്റ്.
1: In association with
2: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് ഹവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: And I've got no doubt. എനിക്കിപ്പോൾ ഗെസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം ആരായിരിക്കും കൊണ്ടുവന്നത്? ഒരു ഒരു ചെറിയ സമയം മതി കാര്യങ്ങളൊക്കെ അങ്ങ് മാറി മറിയാനായിട്ട്. ഇപ്പോൾ ദേ ക്രീസിൽ വെങ്കടേഷ് അയ്യർ ആൻഡ് ഓൾസോ വിരാട്, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയായിരിക്കും ആ ഒരു പാർട്ട്ണർഷിപ്പ് അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, ഇതൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഒരു ഓവർ, ഐ മീൻ ആദ്യത്തെ ആ ഒരു ഓവർ ഇങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു ബോൾ കൂടി ബാക്കിയുള്ളൂ. 4 runs സ്വന്തമാക്കിയിരിക്കുന്നത് ബംഗളൂരു. എനിക്ക് തോന്നുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള ഒരു ട്രാക്ക് പിടിച്ചേക്കാണോ ബംഗളൂരു? ലെറ്റ് സീ, ലെറ്റ് സീ. ഇന്നത്തെ ദിവസം ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു ഫൈനൽ അപ്ഡേറ്റ്സ് ഓഫ് IPL T20 2026 വിശേഷങ്ങളുമായി ഞാൻ കൂടെയുണ്ട് കേട്ടോ. And keep sending your predictions. ഇന്നത്തെ ദിവസം ജയിക്കാൻ പോകുന്ന ടീം ഏതായത്, ലക്കി വിന്നേഴ്സിനെ കാത്ത് കുറച്ചധികം ഗിഫ്റ്റുകൾ ഇങ്ങനെ വെയിറ്റിംഗ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sinu. Countdown started. ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല ഏട്ടി.
4: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
9: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
9: 91.7 FM.

0: Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
3: In association with
4: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, let's make every outing unforgettable.
7: And
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
9: ചെന്നൈ ബീറ്റ്സ്,
10: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
11: എന്താ ആട്ടോ പോതുമാക്കളുണ്ട്.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Uridu TV channel number 911.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
6: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
7: പത്തിരുന്നൂറ് ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
5: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
8: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

IPL T20 updates, the grand finals ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഫൈനൽ അപ്ഡേറ്റ്സിലേക്ക് രണ്ട് ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വിരാട്, എനിക്ക് തോന്നുന്നു കോഹ്ലി ആ ഒരു ക്രീസ് വിട്ടു പോയില്ല. ഇന്നത്തെ ദിവസം ഞാൻ ദേ ആ കപ്പും കൊണ്ടേ പോവുള്ളൂ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. ബട്ട് ദെൻ പതിദാർ ആൻഡ് ഓൾസോ കോഹ്ലിയാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ആറാമത്തെ ഓവർ ഓൾമോസ്റ്റ് അവസാനിക്കാറാവുമ്പോൾ 63 runs, 2 wickets നഷ്ടത്തിലാണ് ബംഗളൂരു ടീം. ആൻഡ് ദി നീഡ് 93 runs മോർ. 87 balls ആണ് അവശേഷിക്കുന്നത്. ഒബ്വിയസ്ലി അത് ടാർഗറ്റ് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈസിലി പോസിബിൾ, ബട്ട് വീൽ ഹാവ് ടു വെയിറ്റ് ആരാണ് ഇന്നത്തെ ദിവസം ആ ഒരു ഹാപ്പി ന്യൂസ് തരാൻ പോകുന്നത്. ഹു ആർ ഗോയിങ് ടു ബി ദ ചാമ്പ്യൻസ്? IPL T20 2026 ചാമ്പ്യൻസ് ആരാണ് അറിയാൻ വെയിറ്റ് ആൻഡ് ലെറ്റ് സീ. This is Qatar's happiness frequency 91.7 FM. Kate, Kate, Kutugudam.

0: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി. റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂട.
1: പുണ്യവചനങ്ങളിലൂടെ രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
10: IPL updates, the grand finals ദാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2026 ചാമ്പ്യൻസ് ആവാൻ പോകുന്ന ടീം ആരായിരിക്കും എന്നുള്ളത് അറിയാനുണ്ടോ, പറയാനുണ്ടോ? ദാ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. ലക്കി വിനേഴ്സിനെ കാത്ത് ഒരുപാട് സമ്മാനങ്ങളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ പ്രഡിക്ഷൻസ് റൈറ്റ് നൗ. സോ ഇപ്പോൾ എൻ്റെ ചോദ്യം, ഏത് ടീമാണ് ഇന്ന് ജയിക്കാൻ പോകുന്നത്? ഇതുവരെയുള്ള ഒരു കളിയുടെ ആ ഒരു വശമൊക്കെ വെച്ചിട്ട് എന്തായിരിക്കും ഇന്നത്തെ ഫൈനൽ ആ ഒരു റിസൾട്ട്? ഹൂസ് ഗോയിങ് ടു ബി ദ ചാമ്പ്യൻസ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ലക്കി വിനേഴ്സിനെ കാത്ത് കുറച്ചധികം സമ്മാനങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ദ ഐ പി എൽ T20 അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെയുണ്ട്.
11: Brought to you by
12: Qatar's best kulfi taste cheyano engil ponnodo Brooks cafe lege Matarkadin Vakra VFS Global Center na samivam Ugba Bin Nafi Metro Station. Follow cheyyo Insta at Brooks Cafe Qatar. Serving happiness. Co-presented by
13: Ibad Sports. Gear up, game on. All your sports needs at one place. Ibad Sports, brand of achievements. Contact 7733-9198.
14: In association with
15: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ ബിൻ മുഹമ്മദ് ഹവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
10: യെസ്, അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലേക്ക്, മൂന്ന് വിക്കറ്റുകൾ ദാ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൂസായിരിക്കുകയാണ് നമ്മുടെ ബാംഗ്ലൂരു ടീമിൻ്റെ. ബട്ട് ദെൻ കുറച്ച് സ്റ്റേബിളായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള ഒരു തീം സ്റ്റിക്ക് ഓൺ ചെയ്താണോ എന്നറിയില്ല. ബട്ട് ദെൻ ദാ ഈ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വി ലൂസിങ് വിക്കറ്റ്, വെയിറ്റ് വെയിറ്റ്, നമുക്കൊരു വിക്കറ്റ് പോയിട്ടുണ്ടോ എന്നുള്ളത് ഇതായി പറയാം കേട്ടോ. 91 റൺസ് ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ 9th ഓവർ അവസാനിക്കുന്നു. Whether it is a wicket or not, നമ്മളത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. Let's see. Yes, it's a wicket confirmed. So that means the 4th wicket നമ്മുടെ ബംഗളൂരു ടീമിൻ്റെ നഷ്ടമാവുന്നു. Quite unexpected. 8th ഓവറൊക്കെ കഴിഞ്ഞു.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 9:42. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
2: ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ.
3: 5 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻറ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM-ൽ ദ ഐ പി എൽ അപ്ഡേറ്റ്സ്. ആ ഒരു ഗ്രാൻഡ് ഫൈനൽസിന്റെ വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നത് സന്ദീപാണ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM-ൽ. ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ടുള്ള ഒരു മാച്ച് നടക്കുന്നു, ഐ പി എൽ അപ്ഡേറ്റ്സ്. ദ ഒരു ഫൈനൽസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ബംഗളൂരു ആണോ അതോ ഇന്നത്തെ ജയം കൊണ്ടുപോകാൻ പോകുന്നത് ഗുജറാത്താണോ? എനിക്കിവിടെ ഇൻബോക്സിൽ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ടീമുകളും തന്നെ ആവേശത്തോടു കൂടി ദ ഫാൻസ് മെസ്സേജസ് ഇങ്ങനെ വരുന്നു. ജി ടി ജയിക്കും, ബാംഗ്ലൂർ ആൻഡ് ഓൾസോ ആർ സി ബി വിൽ വിൻ. ജിനോ ജോസിൻ്റെ മെസ്സേജ് ഉണ്ട്, അനീസിൻ്റെ മെസ്സേജ് ഉണ്ട്, തത്ത എന്ന അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ എല്ലാ പാട്ടുകളും സൂപ്പറാണ് കേട്ടോ ഈവനിങ് എന്ന് പറഞ്ഞിട്ട് തത്തയുടെ മെസ്സേജ് ഉണ്ട്, താങ്ക് യു തത്ത. അതേപോലെ തന്നെ മുജീബിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ആ ഒരു മത്സരം അങ്ങോട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ഐ പി എൽ മിസ് ചെയ്യാൻ പോകുന്ന ഞാനായിരിക്കും. ആൻഡ് അപ്ഡേറ്റ്സ് ഒക്കെ ഡെയിലി ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഡേ. ചാമ്പ്യൻസ് ആരാണ്? ടു നൈറ്റ് വിൽ നോ ഐ പി എൽ T20 2026 ചാമ്പ്യൻസ്. വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി ബംഗളൂരു ആണോ, വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഗുജറാത്ത്? ഈ ഒരു ചോദ്യത്തിന് കുറച്ച് നേരം, വളരെ കുറച്ച് നേരം. ആൻഡ് ഓൾസോ ഒരു ലീഡർ എന്നുള്ള ഒരു രീതിക്ക് കോഹ്ലിയുടെ പെർഫോമൻസ് എടുത്തു പറയണം, ഹി ഈസ് ദെയർ ഓൺ ക്രീസ്. അത് മാത്രമാണ് നമുക്കിപ്പോൾ അറിയുന്നത്. 12 ഓവേഴ്സ് കഴിയുന്നു, 116 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിൽ ബാംഗ്ലൂരു. ആ ഒരു അപ്ഡേറ്റ് എത്തിക്കുമ്പോൾ ഇനി ബാക്കിയുള്ളത് 48 ബോളുകൾ 40 റൺസ്. വെദർ ഇറ്റ്സ് പോസിബിൾ, ഇറ്റ്സ് മോർ ദാൻ പോസിബിൾ, പക്ഷേ things can change. Adonde na fingers crossed, let's see who is going to take the cup tonight. Either radio sona 91.7 FM. Kete kete kutu vada.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
4: ഡൈസോ, let's make every outing unforgettable.
5: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: The match is quite unpredictable. എന്തായാലും ആ ഫൈനൽസ് ഐ പി എൽ ടി ട്വൻ്റി അപ്ഡേറ്റ്സ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ ഞാനും ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി ആ ഒരു ഫൈനൽ ചാമ്പ്യൻസ് ആരാണെന്ന് അറിയാനായിട്ട് ആ ഒരു റിസൾട്ട് പറയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോഹ്ലി ആൻഡ് ഡേവിഡ് ഓൺ ക്രീസ് ആൻഡ് ബെംഗളൂരു ഏറ്റവും മനോഹരമായിട്ടുള്ള അവരുടെ ആ ഒരു പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു വളരെയധികം പ്ലാൻഡ് ആയിട്ടാണ് കോഹ്ലിയുടെ പെർഫോമൻസ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, 32 ബോൾസ് ഫേസ് ചെയ്ത് 57 റൺസ് ആൻഡ് ഓൾസോ ഡേവിഡ് 16 ബോൾസ് ഫേസ് ചെയ്തു, 24 റൺസ് തന്നിട്ടുണ്ട്, മേക്കിംഗ് ഇറ്റ് എ ടോട്ടൽ 132 റൺസ്. 4 വിക്കറ്റ് നഷ്ടത്തിൽ ഓൾമോസ്റ്റ് നമ്മുടെ 14th ഓവർ ദാ എൻഡ് ചെയ്യുന്നു. 14 ഓവേഴ്സ് എൻഡ് ചെയ്യുമ്പോൾ ഇനി ബാക്കിയുള്ളത് ഓൾമോസ്റ്റ് ഒരു 40 ബോൾസ് എത്രയാണ് വരുന്നത്, 37 ബോൾസ് 24 റൺസ്. വെദർ ഇറ്റ് ഇസ് പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ പോസിബിൾ, പക്ഷേ കാര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു ടൈം ദാ ഒരു ഡിസിഷൻ പെൻഡിങ് കൂടിയാണ്, ഔട്ടാണോ അല്ലയോ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ചെറിയ ബ്രേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ലെറ്റ് സീ ഹൗ തിങ്സ് ആർ ഗോണ ഗോ. ഔട്ടാണ് എന്നുള്ള ഡിസിഷനിലേക്ക് എത്തുമ്പോൾ യെസ് വിരാട് ഇസ് മേക്കിംഗ് ഹിം ഓൺ ക്രീസ്. അവിടെ നിന്ന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് വിരാട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടിം ഡേവിഡ് ഐ മീൻ ജോസ് ബട്ട്ലറിൻ്റെ ആ ഒരു വിക്കറ്റ് ഇതാ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്താണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരിക്കാം. ഈ ഒരു ടൈമിൽ ദാ 14th ഓവർ കംപ്ലീറ്റ് ആവുന്നു, 132 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിൽ ബെംഗളൂരു ടീം. യെസ്, അപ്പോൾ ഇനിയിപ്പോൾ ബെംഗളൂരുവിന് എന്താ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ ഓൾറെഡി മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. ഈ പാട്ട് എന്തായാലും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം, പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഗുജറാത്തുകാർക്ക് വിഷമം, അതുകൊണ്ട് ഇപ്പോൾ പ്ലേ ചെയ്യുന്നില്ല. ആരാണ് ഇന്നത്തെ ചാമ്പ്യൻസ് നോക്കിയിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, ദാ വെയിറ്റിംഗ് ആണ് നിങ്ങളെപ്പോലെ ഞാനും ആ ഒരു അപ്ഡേറ്റ് അറിയാനായിട്ട്. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടക്കുമ്പോൾ ഈ ഒരു മത്സരം ഇന്ന് അവസാനിക്കുന്നത് ഏത് ചാമ്പ്യനെ പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും, ഏതായിരിക്കും ആ ഒരു വിന്നിംഗ് ടീം. ലെറ്റ് സീ, നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഓൺ ആക്കിക്കോളൂ. വൈ? ബിക്കോസ് ലക്കി വിന്നേഴ്സ്, ലക്കി ആയിട്ടുള്ള കറക്റ്റ് ആൻസർ പറയുന്ന വിന്നേഴ്സിനെ കാത്ത് കുറച്ച് ഗിഫ്റ്റുകൾ ഇങ്ങനെ വെയിറ്റിംഗ്. ദാ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ് നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
2: റേഡിയോ സുനോ
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4001707
3: in association with
4: Commercial Bank your future grows when your savings grows save more Dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, let's make every outing unforgettable.
7: And
8: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
9: വെൽക്കം ബാക്ക് റേഡിയോസ് 91.7 FM-ൽ 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം ഡേ എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ബട്ട് അതിനിടയിൽ ആ ഒരു ഗെയിം ഫിനിഷ് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. ജിതേഷ് ആൻഡ് കോഹ്ലിയാണ് ഓൺ ക്രീസ് ഉള്ളത്. 5 wickets നഷ്ടപ്പെടുത്തി ബാംഗ്ലൂരു. 145 runs സ്വന്തമാക്കി നിൽക്കുമ്പോൾ 16 overs കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് യൂഷ്വലി ഈ ഒരു 10 runs 12 runs ഒക്കെ ബാക്കി വരുമ്പോൾ 2 sixer അടിച്ച് അതങ്ങ് ഫിനിഷ് ചെയ്ത് കളാ എന്നുള്ളതാണ്. ബട്ട് ദെൻ ഇന്നത്തെ പൊതുവെയുള്ള നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ആ ഒരു ഗെറ്റപ്പ് നോക്കുമ്പോൾ സമാധാനത്തിലാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി മൈറ്റ് ആൻഡ് യെസ് ദേ ആർ പ്രൂവിങ് ഇറ്റ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു വിൻ ദ റേസ് ടുഡേ. ആ ഒരു കാര്യത്തിന് കാരണം 22 balls 10 runs ഇപ്പോൾ ദേ 21 balls 9 runs എന്നുള്ളത് ഇറ്റ്സ് എ അച്ചീവബിൾ ടാർഗറ്റ് ആൻഡ് ദേർ ഇസ് നോ ഡിബേറ്റ് അബൌട്ട് ഇറ്റ്. യെസ് ഐ പി എൽ ടി ട്വന്റി അപ്ഡേറ്റ്സ്. ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിരിക്കുന്ന ആ ഒരു ഫൈനലിൻ്റെ ഇന്നത്തെ ചാമ്പ്യൻസ് ആരായിരിക്കും എന്നറിയാനായിട്ട് ആ ഒരു കറക്റ്റ് ന്യൂസ് പെട്ടെന്ന് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ. അയ്യോ, എന്താണ് ഡിലേ? അവിടെ ഡിലേ ഒന്നും ഇല്ലല്ലോ. ഇല്ല, ഓക്കെ. ആ ഒരു ഡിലേ ഒന്നും വരാണ്ട് പെട്ടെന്ന് കാര്യത്തിലേക്ക് വാ. അതല്ലേ സംഭവം. ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് നിമിഷം അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുക എന്നുള്ളത് വെറുതെ ചുമ്മാ ഒരു പരിപാടിയാണ്. ഗുജറാത്തും അതേപോലെ ബാംഗ്ലൂരും തന്നെ ഇന്നത്തെ മത്സരത്തെ പറ്റിയിട്ട് അവരുടെ പെർഫോമൻസ് രണ്ട് ടീമും തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടായിരുന്നു. ദെൻ ഗുജറാത്തിൻ്റെ ആ ഒരു സ്കോർ സെറ്റിംഗ് എവിടെയോ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോയോ. ഒരു പക്ഷേ ഈ ഒരു പോയിന്റിൽ വിക്കറ്റ്സ് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പോലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് കോഹ്ലി ഇതാ മുന്നിട്ട് നിന്ന് തന്നെ നടത്തുന്നുണ്ട്. ആ ഒരു സംഭവം, ആ ഒരു പിക്ചർ ഇതാ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. 17th over കംപ്ലീറ്റ് ആവുന്നു. 148 runs 5 wickets നഷ്ടത്തിൽ ബാംഗ്ലൂരു ടീം. ഐ തിങ്ക് ഐ ഹാവ് ടു വെയിറ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ. കൂടെ ഉണ്ടാവും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. ഞാൻ പാട്ടൊക്കെ എടുത്ത് റെഡിയാക്കിയിരിക്കുകയായിരുന്നു, ബട്ട് ഇപ്പം നടക്കില്ല.

കളി തോഴിയല്ല തോഴന്മാർ, ദേ വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ബൗണ്ടറി തന്നുകൊണ്ട് വി ഓൾ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ന്യൂസ്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നവും ഇല്ലാണ്ട് തന്നെ എനിക്ക് ദേ ഈ പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. വൈ? ബിക്കോസ് എവ്രിബഡി ഹാസ് ബീൻ വെയിറ്റിംഗ്.

ട്രൂ റേഡിയോ ദാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഫിനിഷ് എന്ന് വെച്ചാൽ ഫിനിഷ്, സിക്സർ അടിച്ച് തന്നെ അതങ്ങ് ഫിനിഷ് ചെയ്ത് കളഞ്ഞു. കൺഗ്രാജുലേഷൻസ് ടീം ബാംഗ്ലൂരു, മനോഹരമായിട്ട് തന്നെ ആ ഒരു ഗെയിം കൊണ്ടുപോയതിന്. And finally, the IPL Championship 2026. All the way to Royal Challengers Bangalore. ദാ ഇവിടെ ജയിച്ചല്ലോ നമ്മൾ, ജയിച്ചല്ലോ നമ്മൾ എന്ന് പറഞ്ഞിട്ട് സജീവ് കുമാർ ദാ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിസ്സ എവിടെ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജസ് വരുന്നുണ്ട്. സോ ജയം തീർച്ചയായിട്ടും ഹാസ് ടു ബി ഗിവൺ ടു ബോത്ത് ദ ടീംസ്, ബിക്കോസ് രണ്ടുപേരും ആ ഒരു ഫൈനൽസിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ആൻഡ് എടുത്തു പറയേണ്ടത് വിരാട്ടിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. വാട്ട് എ മാൻ ഡൂഡ്. ആ തുടക്കം മുതൽ ടീമിനെ സപ്പോർട്ട് ചെയ്ത് അറ്റ് ദ ലാസ്റ്റ് ഫിനിഷിംഗ് വരെ ഒരു സിക്സർ തന്നുകൊണ്ട് ഗെയിം ദ വൺ കിടിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ ഹാവ് നോ വേർഡ്സ്. കൺഗ്രാജുലേഷൻസ് ടീം. And ഇനിയെങ്കിലും ആ പാട്ട് ഞാൻ പ്ലേ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി ബാഡ്. ആൻഡ് ഓൾസോ ദാ ഒരുപാട് ഫാൻസൊക്കെ തന്നെ ഇങ്ങനെ പ്ലേ ചെയ്യേ. ഓൾ റൈറ്റ്, അപ്പോൾ ആ ഒരു കൺഗ്രാറ്റ്സ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വർഷത്തെ 2026 ചാമ്പ്യൻസ് ബെങ്കളൂരു എന്ന ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരിയിലേക്ക് എത്തിച്ച് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. നാളെ പാക്കലാം ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.

0: നഗറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സജ്ജമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM. You are listening to Radio Suno 91.7.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടു.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Action.
2: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
1: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
0: and
1: Google Podcast. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
12: ഡൈസോ, let's make every outing unforgettable.
13: And
14: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
15: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റൂർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: 91.7 FM.
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.